സർവലോക സർവജ്ഞശക്തന തവത്സല സർവശേഷി സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീവേങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞശക്തന തവത്സല

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശസാരഥിനാ ത്വയൈവ യൗദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ കരദർശിതൌ തേ ശ്രീവെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ മന്മൂർധികാളിയ പണേ വികടാടവീഷു ശ്രീവെങ്കടാദ്രിശിഖരേ ശിരസി ശ്രുതീനാം ചിത്തേപ്യനന്യമനസാം സമമാഹിതൌ തേ ശ്രീവെങ്കടേശ ചരണൌ ശരണം.

ശരണൗ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനോ പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൗ തേ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൗ തേ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൗ തേ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 11 വെള്ളിയാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 26 പൂരം നക്ഷത്രം. സോക്രട്ടീസ് പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് തുടങ്ങാം. എനിക്കൊന്നും അറിയില്ല എന്ന അറിവാണ് എന്റെ ഒരേ ഒരു അറിവ്. എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന ഭാവമാണ് പലപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്. എത്ര വളർന്നാലും എത്ര പഠിച്ചാലും ഈ ലോകത്ത് നമുക്കറിയാത്ത കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടി പുതിയ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറായാൽ ഓരോ ദിവസവും നമ്മൾ കൂടുതൽ അറിവുള്ളവരായി മാറും. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം എല്ലാ ശ്രോതാക്കൾക്കും നേർന്നുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: വെച്ചു.
1: പണ്ട് വീടുകളിൽ ഭക്ഷണം വാഴയിലയിലാണ് വിളമ്പിയിരുന്നത്. ചൂടുചോറ് വാഴയിലയിൽ പറ്റി കറികളുമായി ചേരുമ്പോൾ ഒരു പുതുരുചി, പുതു മണം ഒക്കെ നമ്മുടെ വായിലും നാസികയിലുമെല്ലാം പടരും. ആ കൂട്ടായ്മയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബന്ധങ്ങൾ തീർത്തും ഹരിതാഭമായിരുന്നു. പിന്നീട് മൺപാത്രങ്ങളുണ്ടായി. അവയും രുചിയുടെ ഒരു വ്യത്യസ്ത സംസ്കാരം പകർന്നു നൽകി, വ്യത്യസ്ത അനുഭവം നൽകി. മണ്ണിന്റെ മണമുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ തീർത്തു. പിന്നീടാണ് ലോഹപാത്രങ്ങൾ പ്രചാരത്തിലെത്തിയത്. അലൂമിനിയം ഇരുമ്പ് പിഞ്ഞാണങ്ങൾ സുലഭമായി. അപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ മാറ്റങ്ങളുമുണ്ടായി. എപ്പോഴും ഒരുമിച്ച് ചേർന്നു നിന്നിരുന്ന ബന്ധങ്ങൾ അല്പം അല്പമായി അകലാൻ തുടങ്ങി. പിന്നീടാകട്ടെ ചില്ലുപാത്രങ്ങളുടെ കാലമായി. അതോടെ ബന്ധങ്ങൾ ചിന്നിച്ചിതറി നാലുപാടും തെറിച്ചുമാറുന്ന അവസ്ഥയായി. ഇന്നിപ്പോൾ പേപ്പർ പാത്രങ്ങളുടെ, പേപ്പർ പ്ലേറ്റുകളുടെ കാലമായപ്പോഴോ ബന്ധങ്ങൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുന്ന ഒരു പാഴ് വസ്തുവായി. നമുക്ക് നമ്മുടെ സംസ്കാരം മാറിയപ്പോൾ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരോക്ഷമാണെങ്കിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മേൽ സൂചിപ്പിച്ച പാട്ടിലെ തുമ്പപ്പൂ അഴകിന്റെ, ലാളിത്യത്തിന്റെ, നൈർമല്യത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അതിനെ അന്നവുമായി ഉപമിക്കുന്നത്. നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിന്റെ പ്രധാന പരിപാടികളിൽ ഒന്നായ പൂക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് തുമ്പപ്പൂ. പണ്ട് കേരളത്തിലെ വീടുകളിൽ, പ്രത്യേകിച്ച് ഓണക്കാലത്ത് ധാരാളമായി കണ്ടുവന്നിരുന്ന തുമ്പ ഇന്ന് ഓണസമയത്ത് പോലും കണ്ടുകിട്ടാൻ പാടാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ എന്നായിരുന്നു ഭാരതീയ മക്കൾ പണ്ടുകാലത്ത് പറഞ്ഞിരുന്നതും ഗുരുനാഥന്മാർ പഠിപ്പിച്ചിരുന്നതും. അങ്ങനെ മാതാജി, പിതാജി, ഗുരുജി എന്നിങ്ങനെ നാം ബഹുമാനത്തോടെ വിളിക്കാനും അഭിസംബോധന ചെയ്യാനും പഠിച്ചു. മേൽപ്പറഞ്ഞ കാലത്തൊക്കെ കുട്ടികളെ ശകാരിക്കാനും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനും അധ്യാപകർക്കും ഗുരുക്കന്മാർക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇന്ന് 1G, 2G, 3G, 4G, റീസെന്റ്ലി 5G ഒക്കെയായി. എന്നിട്ടും നെറ്റ്വർക്കുകളൊക്കെ വളരെ സ്ലോ ആണ് എന്ന് നാം പരിതപിക്കുന്നു. പണ്ട് തെറ്റ് ചെയ്താൽ അച്ഛനമ്മമാരോ ഗുരുക്കന്മാരോ നല്ല ഒരു അടി തരുമ്പോൾ എല്ലാ നെറ്റ്വർക്കുകളും ഉണരുകയും നല്ല കുട്ടികളാവുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ മുതുമുത്തച്ഛന്മാർ കാട്ടരിവുകളിൽ നിന്നും, നീർച്ചാലുകളിൽ നിന്നും, ഉറവകളിൽ നിന്നുപോലും കുടിവെള്ളം കണ്ടെത്തിയിരുന്നു. പിന്നീട് ഒരു ദശാബ്ദം പിന്നിട്ടപ്പോൾ കുടിവെള്ളത്തിന് കിണറുകളെ ആശ്രയിക്കേണ്ട ഗതികേടുണ്ടായി. എന്നാലും കിണറ്റിലെ വെള്ളം കോരി കുടിച്ചെന്തു മധുരം എന്ന് പറയാൻ അവർക്ക് സാധിച്ചു. പിന്നീടൊരു ദശാബ്ദത്തിനു ശേഷമാകട്ടെ കുടിവെള്ളം കുഴൽ കിണറുകളിലൂടെയും പൈപ്പുകളിൽ നിന്നുമായി ലഭ്യമായി തുടങ്ങി. ഇന്നാകട്ടെ കുടിവെള്ളം ബോട്ടിലുകളിലൂടെ കിട്ടുന്ന അവസ്ഥയിലെത്തി. ഇനി കുറേ നാളുകൾക്ക് ശേഷം വെള്ളം

എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ സംരക്ഷണവും സ്നേഹവും ലഭിച്ചിരുന്നു എന്നതാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയതല്ല, അവരെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുമില്ല. എന്നാൽ നമ്മെ ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യത്തോടും ദീർഘായുസ്സോടും കൂടി ലഭിക്കാൻ പ്രാർത്ഥിച്ചിരുന്നവരാണ് നമ്മുടെ അച്ഛനമ്മമാർ. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇന്ന് എത്രത്തോളം മുതിർന്ന മാതാപിതാക്കന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ മക്കൾക്ക് സാധിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് വയസ്സുകാലത്ത് സമാധാനമെങ്കിലും നൽകാൻ മക്കൾക്ക് സാധിക്കട്ടെ. അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളുമായി പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ എല്ലാവർക്കും അവരവരുടേതായ ജോലികളും ഉത്തരവാദിത്വങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര കഠിനമായ ജോലിയും പൂർത്തിയാക്കാൻ സാധിക്കും, അധിക സമയമെടുക്കാതെ തന്നെ. അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുമ്പോൾ സ്ഥിരോത്സാഹിയുടെ കൈകൾ സമ്പത്ത് നേടുന്നു. പണ്ട് ജീവിതമെന്നത് കുറച്ചുകൂടെ സമാധാനവും കരുതലും സംരക്ഷണവും ലഭിക്കുന്ന ഒന്നായിരുന്നു എങ്കിൽ ഇന്നത് കുറച്ചുകൂടെ ആശങ്കകളുടെയും അരക്ഷിതാവസ്ഥയുടെയും പിടിയിലകപ്പെട്ടു പോയി എന്ന് തോന്നുന്നു. എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ബാല്യകാലമായിരുന്നു പണ്ട്. ധാരാളം ബന്ധുജനങ്ങളുടെ പരിലാളനയിൽ അത് പുഷ്പിച്ചിരുന്നു. ഇന്ന് ചെറിയ കുട്ടികളെ നോക്കാൻ പോലും ജോലി ഉള്ള മാതാപിതാക്കന്മാർ പാടുപെടുന്നു. പണ്ട് യൗവനമാകുമ്പോഴേക്കും എല്ലാ രീതിയിലും പാകപ്പെട്ട ഒരു വ്യക്തിയായി ഒരു കുട്ടി വളർന്നു വരുമായിരുന്നു. എന്നാൽ ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും ആകെ ഒരു സ്ട്രെസ്സാണ് ജീവിതത്തിൽ. വാർദ്ധക്യകാലത്ത് പണ്ട് കൂട്ടുകുടുംബത്തിന്റെ തണലിൽ സമാധാനപരമായിരുന്നു അവരുടെ വാർദ്ധക്യകാലം. ഇന്ന് കരയുന്നത് കണ്ടാൽ പോലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒന്നായി മാറി വാർദ്ധക്യം. ഇങ്ങനെ നോക്കിയാൽ പഴയകാല ജീവിതത്തിന് വലിയ സമ്പത്തിന്റെ പൊലിപ്പൊന്നുമില്ലെങ്കിലും മധുരമേറുന്നതായി കാണാം. എന്തായാലും നമ്മുടെ പഴയ ആചാര അനുഷ്ഠാന സംസ്കാരങ്ങളൊക്കെ വലിയ വലിയ റിസൾട്ടുകൾ തന്നിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. നമുക്ക് ആ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെങ്കിൽ എന്ന് പ്രത്യാശിക്കാം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ? ഓ

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 11-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ആഗോള രാഷ്ട്രീയത്തെയും ചരിത്രത്തെയും മാറ്റിമറിച്ച 9/11 ഭീകരാക്രമണം അമേരിക്കയിൽ നടന്നത് 2001 സെപ്റ്റംബർ 11-ാണ്. അൽഖ്വൈദ ഭീകരർ തട്ടിയെടുത്ത് പറത്തിയ വിമാനങ്ങൾ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിലെ ഇരട്ട ഗോപുരങ്ങളിലേക്കും വാഷിംഗ്ടണിലെ പെന്റഗണിലേക്കും ഇടിച്ചു കയറി. 3000-ത്തോടടുത്ത് നിരപരാധികളായ മനുഷ്യർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതേ തുടർന്നാണ് ഭീകരവാദത്തിനെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധം ആരംഭിച്ചത്. അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക മത പാർലമെന്റിൽ സ്വാമി വിവേകാനന്ദൻ തന്റെ വിഖ്യാതമായ പ്രസംഗം നടത്തിയത് 1893 സെപ്റ്റംബർ 11-ാണ്. അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങി അദ്ദേഹം നടത്തിയ പ്രസംഗം ഭാരതീയ തത്വചിന്തയുടെയും ഹൈന്ദവ ധർമ്മത്തിന്റെയും മഹത്വം ലോകത്തിന് മുന്നിൽ വിളിച്ചോതി. തമിഴ് സാഹിത്യത്തിലെ മഹാകവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന സുബ്രഹ്മണ്യ ഭാരതി അന്തരിച്ചത് 1921 സെപ്റ്റംബർ 11-ാണ്. ഭാരതിയാർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. തന്റെ ദേശഭക്തി ഗാനങ്ങളിലൂടെയും വിപ്ലവ കവിതകളിലൂടെയും ജനങ്ങളിൽ സ്വാതന്ത്ര്യബോധം വളർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. തമിഴ്നാട് സർക്കാർ അദ്ദേഹത്തിന്റെ ചരമദിനം മഹാകവി ദിനമായി ആചരിക്കുന്നു. പാകിസ്ഥാന്റെ സ്ഥാപകനും പ്രഥമ ഗവർണർ ജനറലുമായിരുന്ന മുഹമ്മദ് അലി ജിന്ന അന്തരിച്ചത് 1948 സെപ്റ്റംബർ 11-ാണ്. കറാച്ചിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് അദ്ദേഹം. ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ വെച്ച് ഏഷ്യക്കാർക്കെതിരെയുള്ള വംശീയ നിയമങ്ങൾക്കെതിരെ ഗാന്ധിജി ആദ്യമായി അഹിംസാത്മക പ്രക്ഷോഭമായ സത്യാഗ്രഹം ആരംഭിച്ചത് 1906 സെപ്റ്റംബർ 11-ാണ്. പിൽക്കാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വഴികാട്ടിയായ പോരാട്ട മാർഗത്തിന്റെ തുടക്കമായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 11-ാം തീയതി. ലാളിത്യം നിറഞ്ഞ പ്രകൃതം കൊണ്ടും തനിമയാർന്ന അഭിനയ ശൈലി കൊണ്ടും സിനിമാ പ്രേമികളുടെ മനം കവർന്ന നടി. ചെറുപ്രായത്തിൽ തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കി മലയാളത്തിന്റെയും തെന്നിന്ത്യൻ സിനിമയുടെയും അഭിമാനമായി മാറിയ അനുഗ്രഹീത കലാകാരി. ഇന്ന് സെപ്റ്റംബർ 11, മലയാള സിനിമയിലെ മുൻനിര നടിയും നായികയുമായ അപർണ ബാലമുരളിയുടെ ജന്മദിനം. 1995 സെപ്റ്റംബർ 11 തൃശൂർ ജില്ലയിലാണ് അപർണ ബാലമുരളി ജനിച്ചത്. സംഗീതജ്ഞനായ ബാലമുരളിയുടെയും നർത്തകിയായ ശോഭയുടെയും മകളായ അപർണ ചെറുപ്പം മുതലേ സംഗീതത്തിലും നൃത്തത്തിലും പരിശീലനം നേടിയിരുന്നു. 2015 വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിലൂടെയാണ് അപർണ വെള്ളിത്തിരയിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ഫഹദ് ഫാസിൽ നായകനായ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ജിംസി എന്ന കഥാപാത്രത്തിലൂടെ അപർണ ജനശ്രദ്ധ നേടി. ഈ ചിത്രത്തിലെ മൗനങ്ങൾ മിണ്ടുമീ നേരം എന്ന ഗാനം ആലപിച്ച് പിന്നണി ഗായികയായും അവർ മികവ് തെളിയിച്ചു. തുടർന്ന് സൺഡേ ഹോളിഡേ, കാപ്പ, ബിടെക് തുടങ്ങി നിരവധി ജനപ്രിയ ചിത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചു. സൂര്യ നായകനായ തമിഴ് ചിത്രം സൂരരൈ പോട്ടറ എന്ന ചിത്രത്തിലെ ബൊമ്മി എന്ന കഥാപാത്രം അപർണയുടെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. ഈ ചിത്രത്തിലെ അവിസ്മരണീയമായ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അപർണയെ തേടിയെത്തി. തന്റെ സ്വാഭാവിക അഭിനയം കൊണ്ടും സംഗീത സിദ്ധി കൊണ്ടും പ്രേക്ഷക മനസ്സുകളിൽ തന്റേതായ ഇടം കണ്ടെത്തിയ പ്രിയ അഭിനേത്രി അപർണ ബാലമുരളിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കുഞ്ഞാപ്പാറ, പാലക്കാട്.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: Info@7.
6: നമസ്കാരം, ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി നടപ്പിലാക്കുന്ന ജില്ലയുടെ തനത് സ്പീഷ്യസ് പ്രഖ്യാപനം പദ്ധതിയിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ജില്ലയുടെ തനതായ കാലാവസ്ഥ, ജലസമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് വൃക്ഷം, ജലസസ്യങ്ങൾ, മൃഗം, പറവ, ഔഷധ സസ്യങ്ങൾ, ചെറുജീവികൾ, ഷഡ്പദങ്ങൾ, പാമ്പുകൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് നിർദ്ദേശങ്ങൾ നൽകാവുന്നത്. നിർദ്ദേശിക്കുന്ന ജീവിവർഗത്തിന്റെ മലയാള പേര്, ശാസ്ത്രീയ നാമം, ആവാസ വ്യവസ്ഥ, പ്രത്യേകതകൾ, ജില്ലയുടെ ഔദ്യോഗിക ജീവിവർഗമായി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം. ചിത്രങ്ങളുണ്ടെങ്കിൽ അവയും ഉൾപ്പെടുത്താം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 25 DPTPKD@gmail.com എന്നീ മെയിലിലേക്ക് വിവരങ്ങൾ നൽകണം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ കേരള ബയോഡൈവേഴ്സിറ്റി .org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9539951 7632. ഒരിക്കൽ കൂടി 9539951 7632. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയും കേരള ഫെഡറേഷൻ ഓഫ് സംയുക്തമായി നടത്തുന്ന ബ്രെയിൻ സാക്ഷരതാ ക്ലാസുകളുടെ രണ്ടാംഘട്ട ഉദ്ഘാടനവും KFB സ്ഥാപക ദിനാചരണവും വെള്ളിയാഴ്ച രാവിലെ 10:30 പാലക്കാട് ടൌൺ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള KFB ജില്ലാ ഓഫീസിൽ നടക്കും. KFB ജില്ലാ പ്രസിഡന്റ് PN ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിക്കും. പരിശീലന പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KK വിമൽരാജ് ഉദ്ഘാടനം ചെയ്യും. കാഴ്ചപരിമിതിയുള്ള 25 പഠിതാക്കൾക്ക് രണ്ടാംഘട്ട ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തീയതി നീട്ടി. ഫൈൻ കൂടാതെ സെപ്റ്റംബർ 25 വരെയും 50 രൂപ ഫൈനോടെ സെപ്റ്റംബർ 30 വരെയും രജിസ്റ്റർ ചെയ്യാം. 4-7 ക്ലാസുകളിലെ തുല്യതാ പഠനം സൌജന്യമാണ്. രജിസ്ട്രേഷൻ ഫീസും കോഴ്സ് ഫീസും ഉൾപ്പെടെ 10-ാം തരത്തിന് 1950 രൂപയും ഹയർ സെക്കൻഡറി 1-ാം വർഷത്തിന് 2,600 രൂപയുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും പഠനം സൌജന്യമാണ്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലാണ് ഹയർ സെക്കൻഡറി കോഴ്സുകൾ നടക്കുന്നത്. സാക്ഷരതാ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ചെലാൻ ഉപയോഗിച്ച് SBI ശാഖകൾ വഴി ഫീസ് അടയ്ക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരകന്മാർ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാം. പ്രോസ്പെക്ട്സ് അപേക്ഷാ ഫോം എന്നിവ ലിറ്ററസി മിഷൻ കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരകമാരെയോ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491 2505 1779. ഒരിക്കൽ കൂടി 0491 2505 1779. പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് വകുപ്പിലെ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും സെപ്റ്റംബർ 15, 16, 17, 18, 22 തീയതികളിൽ നടക്കും. പാലക്കാട് മുട്ടിക്കുളങ്ങരയുള്ള KAP ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിൽ രാവിലെ 5:30 മുതലാണ് പരിശോധന. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ്, അസൽ തിരിച്ചറിയൽ രേഖ, ശാരീരിക ക്ഷമതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം രാവിലെ 5:30 എത്തിച്ചേരണം. വൈകി എത്തുന്നവരെ പരീക്ഷയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പാലക്കാട് ജില്ലാ ഓഫീസർ അറിയിച്ചു. ക്ഷീരവികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതിയിൽ ഡയറി പ്രൊമോട്ടർമാരുടെ താൽക്കാലിക നിയമനത്തിനുള്ള അപേക്ഷാ തീയതി നീട്ടി. അപേക്ഷകൾ സെപ്റ്റംബർ 14 വൈകുന്നേരം 5 ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. മുൻപ് അപേക്ഷിച്ചവർ വീണ്ടും നൽകേണ്ടതില്ല. അപേക്ഷകർക്കുള്ള അഭിമുഖം സെപ്റ്റംബർ 16 രാവിലെ 10 പാലക്കാട് സിവിൽ സ്റ്റേഷനിലെ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0491 2505 1137. ഒരിക്കൽ കൂടി 0491 2505 1137. കോഴിക്കോട് കെൽട്രോൺ നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 17 സ്പോട്ട് അഡ്മിഷൻ നടത്തും. SSLC യോഗ്യത, കാലാവധി 1 വർഷം. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ലിങ്ക് റോഡിലെ അംബേദ്കർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0495 2301772. ഒരിക്കൽ കൂടി 0495 2301772. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അധികാരപരിധിയിൽ വരുന്നതും വലതുകര പ്രധാന കനാലിന്റെ സമീപം നിൽക്കുന്നതുമായ തേക്കുമരം ലേലം ചെയ്ത് വിൽക്കുന്നതിന് ദർഗാസ് ക്ഷണിച്ചു. ദർഗാസുകൾ സെപ്റ്റംബർ 19 രാവിലെ 10:30 സമർപ്പിക്കണം. എസാപ് കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസായ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. 5 മുതൽ 7 ദിവസങ്ങളിലായി 30 മണിക്കൂറാണ് കോഴ്സ് ദൈർഘ്യം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 22 മുൻപായി ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9499599971. ഒരിക്കൽ കൂടി 9499599971. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. നന്ദി.
5: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. കൂടെ ഞാൻ അഭിരാമി എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ ഒരു വാട്സപ്പ് സീൻ പറയട്ടെ. നിങ്ങളിപ്പോ ഒരു മെസ്സേജ് അയച്ചു, ഹായ് എത്തിയോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചു. മെസ്സേജ് സീനാണ്, പക്ഷെ റിപ്ലൈ ഇല്ല. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നെറ്റ്ഫ്ലിക്സിനേക്കാൾ ഒരു പക്ഷെ വേഗത്തിൽ സീരീസ് തുടങ്ങും. എന്നോട് ഇനി എന്തെങ്കിലും ദേഷ്യമായിരിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ, ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ അവസാനിച്ചോ. പക്ഷെ റിയാലിറ്റിയിൽ ചിലപ്പോൾ ആള് വല്ല കുളിക്കാൻ പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും മെസ്സേജ് റിപ്ലൈ തരാത്തത്. നമ്മുടെ ബ്രെയിനിന്റെ ഫേവറേറ്റ് ഹോബി എന്താണെന്ന് അറിയാമോ? ഇൻഫർമേഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് അങ്ങ് സ്റ്റോറി എഴുതാൻ തുടങ്ങും. സോ ഇന്നത്തെ ടോപ്പിക് എഴുത്തോല സംസാരിക്കുന്ന അതേക്കുറിച്ചാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചല്ല, എല്ലാം നമ്മളെക്കുറിച്ചാണ്. എല്ലാവരും എന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, എല്ലാവർക്കും എന്നോട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ അനാവശ്യമായിട്ട് ആലോചിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ്. എല്ലാം നിങ്ങളെക്കുറിച്ചല്ല, അതേക്കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കാം. എഴുത്തോലെയാണ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
1: ഈ വാട്സപ്പ് സീൻ വിട്ടിട്ടേ നമ്മളിപ്പോ ഓഫീസ് വേർഷനിലേക്ക് വരുമ്പോ ബോസ് നമ്മളോട് പറയാണ് ഒന്ന് ക്യാബിനിലേക്ക് വരൂ. അത്ര മാത്രം പറയുമ്പോ ഓരോ ആളുകളുടെയും മൈൻഡിൽ ചിലപ്പോ റെസിഗ്നേഷൻ ലെറ്റർ, EMI, ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ അപ്ഡേറ്റ്, ഇനി ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എന്തിനാണ് ബോസ് വിളിച്ചത് എന്ന് നമുക്കറിയില്ല, അവിടെ ചെന്നാലേ അറിയുള്ളൂ. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മൾ കണക്ക് കൂട്ടലുകൾ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ക്യാബിനിൽ കയറുമ്പോൾ ബോസ് പറയുന്നത് പ്രിന്റർ വർക്ക് ചെയ്യുന്നില്ലേ, ഒന്ന് IT ഒന്ന് വിളിച്ച് കണക്ട് ചെയ്തിട്ട് അതൊന്ന് സെറ്റാക്കാനായിരിക്കും. നമ്മൾ തന്നെ ഓവർ ആക്ടിങ് ചെയ്ത് ഓസ്കാർ വാങ്ങിയിട്ടുള്ള കുറേയധികം സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് മനസ്സിലായോ? ഇവന്റ് ചെറുതാണ്, മീനിങ് വലുതാക്കുന്നത് നമ്മളാണ്. നമ്മൾ പലപ്പോഴും ഫാക്ട്സിനേക്കാൾ, വസ്തുതകളേക്കാൾ ഇമാജിനേഷനാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ട്സിനെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും. അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് പ്രഷർ കൂട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് കാര്യം. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: റോഡിൽ വെച്ച് കണ്ട ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടപ്പോ നോർമലി ഭയങ്കര സംസാരിക്കുന്ന ഒരു ചാറ്റ് ബോക്സ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഹായ് പറഞ്ഞപ്പോ ചെറിയൊരു സ്മൈൽ മാത്രം, ആ ഹായ് എന്നുള്ളൊരു സാധനം മാത്രം. വൈകുന്നേരം വരെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ടോർച്ചർ ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം മാത്രം മതിയല്ലേ. എന്തോ ഇഷ്യൂ എന്നോടുത്തുണ്ട്, അതുകൊണ്ട് എന്നോട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നോട് അപ്സെറ്റാണോ. പക്ഷെ പിന്നീടായിരിക്കും അറിയുന്നത് ചിലപ്പോ അയാൾക്ക് വയ്യാതിരിക്കുകയാണ്, അല്ലെങ്കിൽ പനിയായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു പെറ്റിന് വയ്യാതിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ടെൻഷൻ. സി, ഓരോരുത്തരും അവരുടെ സ്വന്തം സിനിമയിലാണ് ജീവിക്കുന്നത്. നമ്മൾ പലപ്പോഴും അവിടെ ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ സൈലൻസിനും ഒരു ഹിഡൻ ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടെന്ന് ചുമ്മാ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ എക്സ്പ്രഷനും സീക്രട്ട് ആയിട്ടുള്ള മീനിങ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇതിന് ടെൻഷനാണ്. ഒരാൾ ഗോവയിൽ, ഒരാൾ മാൽദീവ്സിൽ, ഒരാൾ ന്യൂ കാർ വാങ്ങുന്നു, ഒരാൾ എൻഗേജ്മെന്റ്. പിന്നെ നമ്മൾ, എന്റെ ലൈഫ് മാത്രം എന്താണ് ഇങ്ങനെ, എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിലെ മറ്റുള്ള ആളുകളുടെ സ്റ്റോറീസും മറ്റുള്ള ആളുകളുടെ പോസ്റ്റും കണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു സെക്കൻഡ്, നമ്മൾ കാണുന്നത് അവരുടെ ഹൈലൈറ്റ് റീലാണ് അല്ലെ? നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. അത് ഫെയർ ഗെയിം അല്ല. എപ്പോഴും ഓർമ്മിക്കുക, ആളുകൾ പോസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ആളുകൾ പോസ്റ്റ് ചെയ്യാത്ത ഹാർട്ട് ബ്രേക്ക്സ് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പോസ്റ്റ് ചെയ്യാത്ത ഉറക്കമില്ലാത്ത രാത്രികളുണ്ട് മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് കമ്പാരിസൺ തുടങ്ങുമ്പോൾ സ്വയം നമ്മൾ മനസ്സിലാക്കണം, മുഴുവൻ കഥയും അറിയാതെ നമ്മൾ അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കഥയുണ്ടാക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് നോ ദ ഹോൾ സ്റ്റോറി. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നത്? സോ ഇൻസ്റ്റന്റ് പീസാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച്. ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു വാക്ക് കൊടുക്കാം, ഒരു കാര്യവും പേഴ്സണലായിട്ട് എടുക്കില്ല എന്നുള്ളത്. ഒരു കാര്യവും നമ്മൾ പേഴ്സണലി എടുക്കാതിരിക്കുക. റിപ്ലൈ ലേറ്റ് ആയി കഴിഞ്ഞാൽ അതങ്ങനെ പേഴ്സണലി എടുത്ത് മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ബ്രീത്ത് ചെയ്യുക. ആരെങ്കിലും ബിസി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുക. ഒരാൾ നിങ്ങളെ നോക്കി ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്റ്റോറി ഉണ്ടാക്കേണ്ട. കാരണം ലൈഫിൽ അനാവശ്യമായിട്ട് അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ് വരുന്നത് സംഭവങ്ങളിൽ നിന്നല്ല, അവയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അർത്ഥത്തിൽ നിന്നാണ് അല്ലേ? സോ ഇന്നത്തെ പഞ്ച് അതാണ്. എല്ലാ മെസ്സേജിനും നിങ്ങളെ കുറിച്ച് അർത്ഥമില്ല, എല്ലാ സൈലൻസും റിജക്ഷൻ അല്ല, എല്ലാ സീരിയസ് മുഖത്തിനും നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ കുറച്ചുകൂടെ ലൈറ്റായിട്ട് അനാവശ്യമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല കോൺവെർസേഷൻസ് ലൈഫിൽ ഉണ്ടാവട്ടെ. ഓവർ തിങ്കിങ് എന്നുള്ള കാര്യം കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഏറ്റവും കൂടുതൽ സമാധാനം മാത്രം ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാവ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാത്ത ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാരാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല വെയിലായിരുന്നു. രാവിലെ 7 മണി 7:30 ഒക്കെ ആവുമ്പോ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ വെട്ടിപ്പൊളിക്കുന്ന വെയിൽ എന്നൊക്കെ പറയില്ല, ഇങ്ങനെ തുളച്ചു കയറുന്ന വെയിൽ എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരു വെയിലൊക്കെ രാവിലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തോ ഇന്ന് രാവിലെ ക്യാമ്പസിൽ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മൂടി പുതച്ച് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല, നിമിഷ നേരം കൊണ്ടാണ് ഈ ക്ലൈമറ്റ് ഒക്കെ മാറുക. ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. എപ്പോൾ വേണേലും മഴ പെയ്യാം എന്നൊരു സാധ്യതയൊക്കെ ആ ഒരു മഴക്കാരെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് പറയുക. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ്, ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് എന്താ ബാങ്ക് ഹോളിഡേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, അതായത് വീക്ക്ലി 5 ഡേയ്സ് മാത്രം ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ ഒരു ആവശ്യത്തിന്മേൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ അത് സമ്മതിക്കാത്തത് കാരണം ഇന്ന് പണിമുടക്കുകയാണ്, ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ പണിമുടക്കുകയാണ്. അപ്പോൾ ഇന്ന് അവധിയാണെങ്കിൽ നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, മറ്റന്നാൾ സൺഡേ ആണ്. സോ അടുത്ത 3 ദിവസങ്ങളിൽ അവധിയായിരിക്കും. അപ്പോൾ രാവിലെ ബാങ്കിലൊക്കെ പോകാൻ, ബാങ്കിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ്, ബാങ്ക് ഇടപാടുകൾ നടക്കില്ല. ശരിക്കും അതൊക്കെ ശരിയാണോ? ആഴ്ചയിൽ 5 ദിവസം മാത്രം ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആവശ്യം ശരിയാണോ? ഓൾറെഡി സെക്കൻഡ് സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേ ബാങ്കിങ് ജീവനക്കാർക്ക് ലീവാണ്. പിന്നെ വീണ്ടും മറ്റുള്ള സാറ്റർഡേസും അവധി വേണമെന്ന് പറയുന്നത് ശരിയാണോ? ആ ഒരു കാര്യം ഇന്ന് വിളിക്കുന്ന സമയത്ത് പറയണേ. പക്ഷെ നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അഹല്യ വിശ്വസിലേക്ക്. അഹല്യ FM 90.4 ഇത് അഹല്യ വിശ്വസിനുള്ള നേരമാണ്. കൂടെ ഉണ്ട് ഞാൻ സുനിൽ. സമയം 8 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു. ഫ്രൈഡേ ആണ്, ഇന്ന് നല്ലൊരു ഫ്രൈഡേ വിഷയുന്നു. ജുമാ മുബാറക് വിശ്വസൊക്കെ അറിയിക്കുകയാണ്. പിന്നെ നാളെയും മറ്റന്നാളൊക്കെ വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അവധിയായിരിക്കും. സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ, അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷമൊക്കെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോവാം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലേ ഇപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മൾ കുറച്ച് പുറകിലേക്ക് പോയോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ ജെൻസി കിഡ്സൊക്കെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. 80s അമ്മാവെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. പക്ഷേ നിലവിൽ 80s ട്രെൻഡാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ജെമിനി, അതുപോലെ തന്നെ ChatGPT അങ്ങനെയുള്ള AI സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് സ്വന്തം ഫോട്ടോസ് 80s എടുത്ത ഫോട്ടോ എങ്ങനെയായിരിക്കും, നമ്മുടെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് 80s എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ എങ്ങനെയായിരിക്കും, അപ്പോഴത്തെ ഫാഷനിൽ അപ്പോഴത്തെ ആ ഒരു ട്രെൻഡിൽ എങ്ങനെയായിരിക്കും ഫോട്ടോ എന്നുള്ള, അങ്ങനെ 80s ഫോട്ടോസാക്കി മാറ്റുന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു 80s ഒരു പാട്ടൊക്കെ ഇട്ട്, തമിഴോ മലയാളമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നു. അതാണ് ഇപ്പൊ നിലവിലെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇപ്പൊ റേഡിയോ തന്നെ ഒരുപാട് പേര് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 80s പാട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കരുതി അഹല്യ വിഷസിൽ നമുക്ക് 80s ട്രെൻഡ് പിടിക്കാമെന്ന് കരുതി. 80s എന്ന് പറയുമ്പോൾ 1981 അല്ലേ, 1980-81 കാലഘട്ടം മുതൽ 89 കാലഘട്ടം വരെ അല്ലേ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർ ആ സമയത്ത് ഉണ്ടായിരുന്നു, ജനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജനിച്ചവരൊക്കെ അഭിപ്രായങ്ങൾ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1985, ഞാൻ ജസ്റ്റ് ഒരു വർഷം എടുത്തതേ ഉള്ളൂ, നിങ്ങൾക്ക് ഏത് വർഷം വേണമെങ്കിലും പറയാം. 1985 നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നിങ്ങൾ അന്ന് കണ്ട സിനിമകൾ എന്തൊക്കെയാണ്, അപ്പോഴത്തെ ആ ഒരു സാഹചര്യം നമ്മുടെ കേരളം എങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ട് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് മുന്നേ ജനിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ 1985 കാലഘട്ടത്തിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇടപഴകിക്കൊണ്ടിരുന്നത്, നിങ്ങൾക്കുള്ള വണ്ടി ഏതായിരുന്നു, അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു, അപ്പോഴത്തെ ആ സിനിമ ട്രെൻഡ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ വസ്ത്രം എങ്ങനെയൊക്കെയായിരുന്നു, ഇപ്പോഴുള്ളതുപോലെ ആയിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങൾ വസ്ത്രം ധരിച്ചത്, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള 1985 കാലഘട്ടത്തിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച്, ആ ഒരു 80s ട്രെൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളൊരു 10-40 വർഷം പുറകിലേക്ക് പോവാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് അത്രയും ഏജ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത്
നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ, നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടം നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിശേഷമൊക്കെ വിളിച്ച് പറയാം. സോഷ്യൽ മീഡിയയിൽ മാത്രം പോരല്ലോ, നമുക്ക് അഹല്യ FM-ലും വേണ്ട 80s ട്രെൻഡ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം എടുത്തിരിക്കുന്നത്. അപ്പോൾ 80s ട്രെൻഡ് എടുക്കുമ്പോൾ 80s-ലെ പാട്ടുകളല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും 80s-ലെ പാട്ടുകൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് 80s-ലെ പാട്ടുകളാണ് എടുത്തിരിക്കുന്നത്. നല്ല കുറേ പാട്ടുകൾ, നിങ്ങൾക്ക് പരിചിതമല്ലാത്ത പാട്ടുകളൊന്നുമല്ല, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് ഇന്നത്തെ അഹല്യ വിശേഷത്തിലൂടെ ഞാനിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം, വിശേഷങ്ങളൊക്കെ പറയാം, 80s-ലെ കാര്യങ്ങൾ പറയാം, പിന്നെ ബാങ്കിൻ്റെ ആ ഒരു കാര്യം, ബാങ്കിൻ്റെ സ്ട്രൈക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബാങ്ക് ഹോളിഡേയ്സിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് എല്ലാത്തിലും ഒരു അഭിപ്രായം വേണമല്ലോ, അപ്പോൾ ആ ഒരു അഭിപ്രായം കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വിളിക്കണം, നമ്പർ 8 1 5 0 9 0 0 1, 82 81 50 90 00 നമ്പർ. സെയിം തന്നെയാണ് വാട്സാപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും മെസ്സേജ് ഒക്കെ അയച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ ആദ്യത്തെ പാട്ട് വരുന്നുണ്ട്, സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ആട്ടക്കലാശം എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോടുകൂടി ഇതാ ഇന്നത്തെ അഹല്യ വിഷസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഫസ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? ചാലക്കുടി. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ? ചൂട് ഒരു പ്രശ്നമാണ്. ഈ ചിങ്ങമാസത്തിലും ചൂട് ചൂട് എന്ന് പറയാൻ കുറച്ച് പ്രശ്നമുണ്ടല്ലേ.
4: ആ സത്യം, ഒരുപാട് മഴ കിട്ടിയിരുന്നൊക്കെ മാസത്തിൽ ഇപ്പൊ അതൊക്കെ മാറി. ശരിയാണ്,
3: നമ്മൾ ഈ വേനൽക്കാലം മാർച്ച് ഏപ്രിൽ എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് ഇപ്പോഴും അല്ലേ?
4: ഏകദേശം അതിനോട് അടുത്തുനിന്ന്.
3: അപ്പൊ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി അടുത്ത മാർച്ച് ഏപ്രിൽ ഇപ്പൊ എത്രയധികം ചൂടായിരിക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ അധികം ചിന്തിക്കേണ്ട, മഴ പെയ്യുമായിരിക്കും. ഇവിടെ രാവിലെ മഴക്കാരൊക്കെ ഉണ്ട്, അപ്പൊ അതുപോലെ മഴയൊക്കെ പെയ്യുമായിരിക്കും. അപ്പോ പറയൂ, 80s ജനിച്ചിട്ടുള്ള ഒരാളാണോ?
4: ആ 80s തന്നെയാണ് ജനിച്ചിട്ടുള്ളത്.
3: കാലഘട്ടമാണ്. അപ്പൊ പിന്നെ എന്തായാലും 80s കുറിച്ച് പറയാനായിട്ട് പറ്റും. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? ഇപ്പോ ഈ പിക്ചറിലൊക്കെ കാണുന്നത് പോലെയൊക്കെ തന്നെയാണോ സ്റ്റൈൽ ആയിരുന്നോ? എങ്ങനെയായിരുന്നു ഹെയർ സ്റ്റൈൽ ഒക്കെ? എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തെ കുറിച്ച്?
4: പക്ഷെ ഹെയർ സ്റ്റൈല് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കിടന്നിരുന്നു എന്റെ ഹെയർ സ്റ്റൈലില്, വെറുതെ ഇങ്ങനെ. അപ്പോ എന്താ പറയാ, മാമ്മാട്ടി കുട്ടിയുടെ സ്റ്റൈലില്ലേ?
3: ആഹ്, ഓ അങ്ങനെയായിരുന്നു.
4: അങ്ങനെയായിരുന്നു ഹെയർ സ്റ്റൈൽ എന്റെ ഒരു ഓർമ്മ.
3: അച്ഛാ, കുട്ടികളുടെ അല്ലേ?
4: കുട്ടിയാണ്.
3: ഓക്കെ.
4: പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായി ഒരു ഒന്ന് രണ്ട് 3D സിനിമകളൊക്കെ കണ്ടെങ്കിൽ ഓർമ്മ വരുന്നുണ്ട്. മൈഡിയർ കുട്ടിച്ചാത്തൻ, പിന്നെ പൗർണമി രാത്രിയിൽ നമ്മൾ പടം ഇറങ്ങി, പൗർണമി രാത്രി.
3: പിന്നെ
4: പിന്നെ ഒരു തെലുങ്കോർ തമിഴ് പടത്തിന്റെ ഒരു ഡബിങ് സുഹാസിനെ അഭിനയിച്ച ഹീറോ ബോയ് നമ്പർ 1 എന്ന് പറഞ്ഞൊരു പടം,
3: അതൊക്കെ
4: അതൊരു ഡബിങ് ചിത്രമാണ്, അത് കണ്ടവരുടെ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ 80s കൂടുതലായിട്ട് നമുക്ക് പ്രിയം റേഡിയോടായിരുന്നു. റേഡിയോ
3: എനിക്ക് തോന്നുന്നു TV-യെക്കാളും റേഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നല്ലേ.
4: 80s 90s ഒക്കെ ഇപ്പൊ വന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്ത്.

0: അല്ല, 88 ടി വി വന്നിട്ടുണ്ട്.
1: ടി വി വന്നിട്ടുണ്ട്,
0: ടി വി വന്നിട്ട് ആ ടി വി വന്നിട്ട്. പിന്നെ എന്താ പറയാ, 80സിന്റെ പ്രത്യേകത കുട്ടിക്കാലാണല്ലോ, അപ്പൊ സ്കൂളില് ഫ്രണ്ട്സായിട്ട് കളിച്ചു നടക്കുക.
1: ഈ ടീച്ചേഴ്സൊക്കെ എങ്ങനെയായിരുന്നു, ടീച്ചേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് അങ്ങനെ, അവരുടെ ആ ഒരു എങ്ങനെയായിരുന്നു പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു?
0: ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് തല്ലി തല്ലി പഠിപ്പിച്ചു,
1: തല്ലി തല്ലി പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിരുന്നല്ലേ, ഇന്നത്തെ പോലെ ആയിരുന്നു?
0: അല്ല അല്ല അല്ല, പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് ഒരു ടീച്ചറുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ട്. മാത്സിന് ഭയങ്കര വീക്ക് ആയിരുന്നു. അപ്പോ അപ്പോ ഈ ഇത് നമ്മുടെ ന്യൂനം ബോട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞപ്പോ അടുത്തത് കടക്ക് അടുത്തത് കടക്ക് കാലിന്റെ കൂച്ചിലേക്ക് അടിച്ചു തുങ്ങിയ ഓർമ്മ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടു ദിവസം പനിയായിരുന്നു,
1: അടിച്ചിട്ടോ
0: പേടിച്ചു. അത് കഴിഞ്ഞ് വീട്ടില് അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനുണ്ട്, കാവലൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടൻ മുനിസിപ്പാലിറ്റി എന്ന് ചോദിച്ചാൽ അവര് മുനിസിപ്പാലിറ്റി ജോലി ചെയ്തിരുന്നതാണ്. പിന്നെ ഡെത്തായി. അപ്പൊ ആള് പറഞ്ഞു നമുക്ക് നാളെ പോയി ചോദിക്കാം ലോൺ. അപ്പൊ തന്നെ ഒരു ലോൺ തന്നാണ്. ലോൺ തൊട്ട പിള്ളേർ എങ്ങനെയാണോ ടീച്ചർമാർ തല്ലണ, കാലിന്റെ കൂച്ചിന് ബ്ലഡ് വന്നു എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ പക്ഷെ അന്ന് ചോദിക്കാനൊന്നും പോയില്ല, പക്ഷെ എനിക്ക് പനി വന്നിട്ട് ഇങ്ങനെ നല്ല ഓർമ്മയുണ്ട്.
1: ഓക്കെ ഓക്കെ, അങ്ങനെ അപ്പൊ 80സ് കാലഘട്ടത്തിൽ അടിച്ച് പനി വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ
0: സൗഹൃദങ്ങൾക്ക് ഒരുപാട് നമുക്ക് എന്താ പറയാ, കുട്ടിക്കാലല്ലേ, അപ്പൊ കൂട്ടുകാരെ വീട്ടിൽ കളിച്ചു നടക്കാം, നമുക്ക് ഭാവിയെ കുറിച്ച് അങ്ങനെ ചിന്തയൊന്നുമില്ലല്ലോ 80സില്.
1: ഓക്കെ ഓക്കെ,
0: പാട്ട് കേൾക്കുക, കളിച്ച് നടക്കുക, പഠിക്കുക, പഠിക്കണം. ഞാൻ 80സില് അങ്ങനെ 4 ക്ലാസ് വരെ ഒന്നും അങ്ങനെ പഠിക്കാൻ വലിയ പ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല. 5 ക്ലാസ് മുതലാണ് നല്ല ഇത്തിരി പിക്കപ്പ് ആയി വന്നത്.
1: ഓക്കെ, ഒന്ന് സെറ്റ് ആയി വന്നത്. പഠിപ്പിച്ച ടൈം അറിയാം,
0: പഠിപ്പിച്ച് എന്ന് പറയാൻ വലിയ ഞാൻ 5-2 ഫോട്ടോ ഇട്ടുണ്ടോ.
1: ഓക്കെ, ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു അത്, 80സിലെ ആ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഓക്കെ,
0: അടിപൊളിയായിട്ടുണ്ട്.
1: താങ്ക് യു റിൻസൺ ചേട്ടാ. ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്? എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം റിൻസൺ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആ ഒരു 80സ് കാലഘട്ടത്തിൽ കുട്ടിക്കാലമാണ്, ആ കുട്ടിക്കാലത്തിന്റെ ആ ഒരു ഓർമ്മകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ബീന ചിറ്റൂർ.
1: ബീന ചിറ്റൂർ, സുഖമായിട്ടിരിക്കുന്നു ബീന ചേച്ചി?
2: ഓ സുഖമായി.
1: ഫസ്റ്റ് ടൈം ആണോ നമ്മൾ സംസാരിക്കുന്നത്? നേരെ സംസാരിച്ചിട്ടുണ്ട്.
2: നമ്മൾ സംസാരിക്കുന്ന ഫസ്റ്റ് ടൈം ആണ്.
1: ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ ഓക്കെ. ബീന ചേച്ചി എന്ന് വിളിക്കാലോ, കുഴപ്പമില്ലല്ലോ.
2: തീർച്ചയായിട്ടും വിളിക്കാം, ഞാനൊരു 60 വയസ്സായ ആളാണ്.
1: ഓക്കെ, അപ്പോ എന്താ ചെയ്യുന്നത്? ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു?
2: ഞാൻ ഗവൺമെന്റ് റിട്ടയർഡ് ആണ്, ഫാർമസിസ്റ്റ് ആണ്.
1: ഫാർമസിസ്റ്റ് ആണ് അല്ലേ?
2: അതെ അതെ.
1: ഓക്കെ ഓക്കെ, അപ്പൊ ഒരു 4 മരുന്നുകളുടെ പേര് പറഞ്ഞ കേക്കട്ടെ.
2: ആ പിന്നല്ലോ, പാരസെറ്റാമോള്, അസ്ക്ലോഫിനാക്ക്, ഡൈക്ലോഫിനാക്ക്. ഇനി എന്തൊക്കെ വേണം?
1: ഇനി ജലദോഷത്തിനുള്ള ഒരു മരുന്ന്,
2: സിനാറസ്റ്റ്.
1: തലവേദനയ്ക്കുള്ള ഒരു മരുന്ന്,
2: അത് പാരസെറ്റാമോള് കഴിച്ചാലും പ്രൈമോള് കഴിക്കാം.
1: ഓക്കെ ഓക്കെ. മുട്ടുവേദനയ്ക്കുള്ള ഒരു മരുന്ന്,
2: മുട്ടുവേദനയ്ക്ക് അസിക്ലോഫിനാക്ക് കഴിക്കാം, ഡൈക്ലോഫിനാക്ക് കഴിക്കാം.
1: അല്ല, ഇത് പറഞ്ഞിട്ട് ആരും പോയി കഴിക്കരുത്, ഞാൻ ചുമ്മാ പറയുന്നത്.
2: അതന്നെ അതന്നെ, ശരിക്കും ശരിക്കും
1: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കാൻ പാടുള്ളൂ, പാരസെറ്റമോൾ ആണെങ്കിൽ പോലും.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പോ ബീന ചേച്ചിയുടെ 80സ് കാലഘട്ടം എങ്ങനെയായിരുന്നു? 1985 എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു, അപ്പോഴത്തെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്?
2: സ്കൂൾ കാലഘട്ടമാണ്.
1: സ്കൂൾ കാലഘട്ടമാണ്. ഓക്കെ.
2: അതെ അതെ, ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ടീച്ചർ ഇങ്ങനെ പോകും, ടീച്ചറുടെ കൂടെ ഞങ്ങൾ കുറെ കുട്ടികൾ പോകും.
1: ടീച്ചറുടെ കൂടെയാണോ പോവാറ് സ്കൂളിലേക്ക്?
2: അതെ അതെ അതെ, എന്നുവെച്ചാൽ ടീച്ചർ പോകുമ്പോ ഞാൻ അടുത്തുള്ള വീടുകളിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ട്
1: പോകും. അല്ലെങ്കിൽ മടി പിടിക്കുന്നു പറഞ്ഞിട്ടാണോ വഴിയിൽ വിട്ടു?
2: അന്ന് എന്താന്ന് വെച്ചാൽ മടിയൊന്നുമില്ല, മീൻസ് വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരായിരിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും സ്കൂളിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. ആ വീട്ടിലിരിക്കാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ.
1: വീട്ടിലിരിക്കാൻ ഇഷ്ടമായിരുന്നില്ല അന്ന്?
2: അല്ലല്ല, നമുക്ക് സ്കൂളിൽ പോവാന്നുള്ള, എന്ന് വെച്ചാൽ ഇന്നത്തെ പോലത്തെ അത്ര വലിയ സ്ട്രിക്റ്റോ എന്നാ സ്ട്രിക്റ്റു ആണ്. ആ അപ്പൊ നമ്മള് മാക്സിമം സ്കൂളിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ ടീച്ചറുടെ പുറകെ ഇങ്ങനെ ഒരു പടയുണ്ടാവും. ആ അപ്പൊ നമ്മളത് എൻജോയ് ചെയ്ത് ടീച്ചർ അല്ലെങ്കിൽ കുറെ കഥയൊക്കെ പറഞ്ഞു തന്ന്, അല്ലെങ്കിൽ അതില് വഴക്കുള്ളവരെ മാറ്റി നിർത്തി, അങ്ങനൊക്കെ കുറേ കാര്യങ്ങളും കൊണ്ടാണ് ടീച്ചർ സ്കൂളിലേക്ക്
1: പോവുക. നമ്മളിപ്പോ കളർ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ട്രെൻഡി വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ പോലെ, അപ്പൊ അന്ന് ട്രെൻഡിങ് ഏതായിരുന്നു?
2: പാവടയും ബ്ലൗസും.
1: സെയിം, അത് മാത്രമേ ഉള്ളൂ അല്ലേ?
2: അത് മാത്രമേ ഉള്ളൂ. അന്നൊന്നും പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതന്നെ ഇല്ല.
1: ഓക്കെ.
2: അന്ന് അങ്ങനെ ഓപ്ഷൻസ് ഇല്ലല്ലോ,
1: ഓപ്ഷൻസ് ഇല്ല, ഒരൊറ്റത് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ എന്ന് പറയുമ്പോ പാവാടയും ബ്ലൗസും സാരി അത്ര മാത്രമേ ഉള്ളൂ അല്ലേ?
2: അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അന്ന് കുട്ടികളല്ലേ, പാവാടയും ബ്ലൗസും തന്നെ.
1: ഓക്കെ.
2: പിന്നെ ഗവൺമെന്റ് സ്കൂൾ ആകുമ്പോ പച്ചയും വെള്ളയും.
1: പച്ചയും വെള്ളയും അതായിരുന്നു അല്ലേ എല്ലാവരുടെയും ആസ്ഥാന യൂണിഫോം.
2: അതന്നെ.
1: ഓക്കെ ഓക്കെ. ഇന്നിപ്പോ എല്ലാ സ്കൂളുകളിലും വേറെ വേറെ വേറെ യൂണിഫോം ആണ്
2: അല്ല, വെള്ളയല്ല, ഒരു ക്രീം കളർ.
1: ക്രീം കളർ. ഓക്കെ.
2: അപ്പൊ അത് പിന്നെ അങ്ങനെ നമ്മൾ യൂണിഫോം വേണം അല്ലെ, കളർ വേണം. നമ്മുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേക്ക് നമുക്ക് കളർ ഇടാം, മിഠായിയും കൊണ്ട് പോകാം. ഇങ്ങനൊന്നും ചിന്തിക്കുന്നതന്നെ ഇല്ല അന്നത്തെ
1: കാലഘട്ടത്തില്.
2: എന്നാലും നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടായിരുന്നു,
1: ഒരു സുഖം ഉണ്ടായിരുന്നു അല്ലേ, ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ,
2: ഒരു സന്തോഷം ഉണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു ബിന ചേച്ചി, ഒരുപാട് സന്തോഷം. ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
2: എല്ലാവർക്കും,
1: എല്ലാവർക്കും. ഓക്കെ.
2: ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും മനസ്സിനൊരു സുഖമുള്ള ഒരു കാര്യമാണ്.
1: കാലഘട്ടമായിരുന്നു അല്ലേ?
2: കാലഘട്ടം മാത്രമല്ല ഈ അഹല്യ എഫ്എം.
1: അഹല്യ എഫ്എം. ഓക്കെ ഓക്കെ.
2: ഞാൻ തമിഴ് എഫ്എം കേട്ടോണ്ടിരുന്ന ആളാണ്. ഞങ്ങൾക്ക് ഈ അഹല്യ കിട്ടില്ലായിരുന്നു. ഇടയ്ക്കൊന്ന് ട്യൂൺ ചെയ്ത് കിട്ടിയപ്പോ പിന്നെ അതിലായി,
1: പിന്നെ അഹല്യായി. ഓക്കെ. ഇനി അങ്ങ് മാറരുത് കേട്ടോ, അഹല്യ മാത്രം മതി.
2: ഇല്ല, മാറില്ല, മാറില്ല.
1: ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് താങ്ക് യു സോ മച്ച്. ബീന ചേച്ചിയാണ് പഴയ ഓർമ്മകളൊക്കെ പങ്കുവച്ചു. സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. ഒരു മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ. നമസ്കാരം അഹല്യ, സുനിൽ വെള്ളിയാഴ്ച ആശംസകൾ നേരുന്നു. 1980s ട്രെൻഡാണ് ഇപ്പൊ എല്ലാവരും. ഞാൻ 10th class കഴിഞ്ഞ സമയമായിരുന്നു. ഞാൻ സിനിമ എന്നത് ഓണം വരുമ്പോൾ മാത്രമേ പോവാറുള്ളൂ. ഞാൻ അന്ന് കണ്ടിരുന്ന സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂവായിരുന്നു. പിന്നെ 1985 ഞാൻ 10th class കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു, മണ്ണെണ്ണ വെട്ടത്തിലായിരുന്നു എന്റെ പഠനം. വൈകുന്നേരം സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് വെച്ചാൽ നാമം ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു. പിന്നെ അന്നൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടാവും. അത് വലിയൊരു ഡിസ്കാണ്, നല്ലൊരു ഡിസ്കാണ്. അതൊരു 14 inch വരുമെന്ന് തോന്നുന്നു. ഓക്കെ, 14 inch വരും തോന്നുന്നു മിനിമം. അങ്ങനെയുള്ള ഡിസ്ക്, അതിൽ ഞാനെല്ലാം അന്ന് പാട്ട് പാടിയിട്ടുണ്ട്. കോളേജ് അന്ന് ഏതെങ്കിലും കുടുംബത്തിൽ, നാട്ടിലേതെങ്കിലും കല്യാണത്തിന് ഒരു മാസം മുതലേ വീട്ടിൽ പണി തുടങ്ങും. അന്ന് പന്തൽ ഞാനെല്ലാം ചേർന്നാണ് ഉണ്ടാക്കുക. അതിന് സാരി കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുക. എനിക്ക് അന്ന് ആകെ ഉള്ളത് ഒരു സൈക്കിളാണ്. പിന്നെ അന്ന് വാഹനം തന്നെ വളരെ കുറവാണ്. കോട്ടയ്ക്കലിൽ നിന്ന് മയിൽ വാഹനം ഉണ്ടാവും. അതിലായിരുന്നു പാലക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി എല്ലാം കുടുംബ വീട്ടിലേക്ക് പോവുക. KSRTC അതും കുറവാണ്. റോഡാണെങ്കിൽ ഒരു ബസ്സിനുള്ള വീതി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പറയാൻ ഒത്തിരി ഉണ്ട് സുനിൽ. അന്നും റേഡിയോ കേട്ടിരുന്നു ഞാൻ വീട്ടിൽ. എന്റെ വീട്ടിൽ റേഡിയോ ലൈസൻസ് ഉണ്ടായിരുന്നു. അച്ഛന് മാത്രമായി. പിന്നെ ഷാർജ ഓഫ് ഷോർ ഉള്ള എല്ലാവർക്കും ഒരു ഹായ് പറയണേ എന്ന് പറഞ്ഞിട്ട് സോമൻ ആലപ്പാട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോമൻ ചേട്ടന് ആ ഒരു 80s കാലഘട്ടം എന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. വലിയൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ശരിക്കും ആ ഒരു 80s കാലഘട്ടം അത് എത്ര മനോഹരമായി വായിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് വായിച്ചതെന്നുള്ളൂ. അപ്പം എന്തായാലും ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിൽ ഇതുപോലെയൊക്കെ ജീവിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോയിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ കൂടെ ഒരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
1: വെരി ഗുഡ് മോർണിംഗ് ഷക്കീൽ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ പറയൂ, 80s ആ ഒരു കാലഘട്ടം എവിടെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു?
3: 80s കാലഘട്ടത്തില് അപ്പൊ എനിക്ക് 75 ആണ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ 80 പറയുമ്പോ
1: 10 വയസ്സ് 12 വയസ്സ്
3: 85 ആ 85 ഒക്കെ
1: 10-12 വയസ്സ്. അപ്പൊ നമുക്ക് തിരിച്ചറിവാവുന്ന പ്രായമായി. അപ്പൊ പറയൂ, എങ്ങനെയായിരുന്നു?
3: ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ അത്ര വിവരം ഉണ്ടാവില്ല,
1: അത്ര ബോധമില്ലായിരുന്നല്ലേ.
3: അപ്പോഴും കുട്ടികളായിരിക്കും നമ്മള്,
1: വളരെ കുട്ടികളായിരുന്നു. അന്നത്തെ വസ്ത്രധാരണ രീതി, അന്ന് വീട്ടിലെ ഒരു ശീലം എങ്ങനെയായിരുന്നു, സ്കൂളുകളിൽ എങ്ങനെയായിരുന്നു, അതൊക്കെ ഒന്ന് പറയൂ, കേക്കട്ടെ.
3: വസ്ത്രധാരണ രീതി പറഞ്ഞാൽ പാവാടയും ബ്ലൗസും, അരപ്പാവാടയും ബ്ലൗസും തന്നെയാണ് വസ്ത്രം.
1: അത് മാത്രമേ ഉള്ളൂ അല്ലേ?
3: അതെ അതെ.
1: ഓക്കെ.
3: പിന്നെ എന്താ, ഭയങ്കര ആ കാലഘട്ടം ഇപ്പൊ ആലോചിക്കുമ്പോ വളരെ വ്യത്യസ്തമാണ് ആ കാലം എന്നൊക്കെ പറയുന്നത്.
1: അതെങ്ങനെ വ്യത്യസ്തമാവുന്ന,
3: എന്താ പറയാ, സ്കൂളിൽ പോകാൻ കൊടയുണ്ടാവില്ല, സ്കൂളിൽ പോകാൻ മടിയാണ്. അതെ, നല്ല അടി കൊണ്ടിട്ടുണ്ട് അച്ഛന്റെ അടുത്തുനിന്ന്, ടീച്ചർമാരുടെ അടുത്തുനിന്ന് കസ്റ്റലായിട്ട് അടി കൊണ്ടിട്ടുണ്ട്.
1: ടീച്ചർമാരുടെ അടുത്തും അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ അടി കൊണ്ടിട്ടുണ്ട് അല്ലേ?
3: അതെ അതെ അതെ.
1: ഓക്കെ ഓക്കെ.
3: പിന്നെ ഒരു 10-12 13 വയസ്സും, പിന്നെ 5 വരെ ഞാൻ പഠിച്ച സ്കൂളുള്ളൂ. പിന്നെ ഒരു അത് ആലത്തൂര് ടൗണിലേക്ക് വരണം. ആ കാലത്ത് പുഴയിൽ പാലൊന്നും
1: പണിതിട്ടുണ്ടായിരുന്നില്ല.
3: നല്ല വീതി കൂടിയ പാലമാണ്. നീന്തിട്ടില്ല.
1: തോണിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് അല്ലേ, സ്കൂളിൽ പോയിരുന്നല്ലേ.
3: അതെ അതെ അതെ. തോണി ഉണ്ടാകും. തോണി ഇറക്കാൻ പറ്റ, മഴ കുറയുമ്പോ വെള്ളം നന്നായി കുറയുന്ന സമയത്ത് തോണി ഇറക്കാൻ പറ്റില്ല. പക്ഷെ അപ്പൊ പുഴ ഇറങ്ങി കിടക്കുമ്പോ കഴുത്തിന് വെള്ളം ഉണ്ടാവും, കഴുത്തിന് അരക്ക് മേലെ വെള്ളം ഉണ്ടാവും.
1: അങ്ങനെ അതിലൊക്കെ
3: അതെ അതിലൊക്കെ ഇറങ്ങി കിടന്നിട്ടുണ്ട്. എന്നാ ഒലിച്ചു പോകേണ്ട ആളായിരുന്നു, പക്ഷെ പോയില്ല.
1: എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ഒലിച്ചു പോയില്ല അല്ലേ.
3: എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒലിച്ചു പോയില്ല.
1: ഇപ്പോഴും
3: തോണി ഇല്ല. ഞങ്ങളായിരുന്നു തോണി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പാലം വന്നപ്പോ പിന്നെ അതൊക്കെ പൊളിച്ചു
1: പോയി.
3: അതൊന്നും പൊന്നാനിന്ന് കൊണ്ടുവന്നിരുന്നു. അതാ അവിടേക്ക് കൊണ്ടുവന്നെ കൊണ്ടുപോയെന്ന്
1: അറിയില്ല. അപ്പൊ അങ്ങനെ തോണിയില് പുഴ ഇറങ്ങി സ്കൂളിൽ പോയ ഒരാളാണ് 80s കാലഘട്ടത്തില്.
3: അതെ
1: അതെ. അപ്പൊ ചേച്ചി ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
3: അന്നത്തെ ജീവിതം ആസ്വദിച്ച അത് അറിയുന്നത് ഇപ്പോഴാണ്. ആ ജീവിതം എന്തായിരുന്നു എന്നുള്ളത് അതിന്റെ ആ ഒരു പ്രത്യേകതയൊക്കെ നമ്മൾ ഇന്നും ഇന്നത്തെ ഈ ജീവിതം ആസ്വദിക്കുമ്പോഴാണ്
1: അറിയുന്നത്.
3: ആ വ്യത്യാസം വളരെ
1: വ്യത്യാസം. താങ്ക് യു സോ മച്ച്. സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. അടുത്ത ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. എൻജോയ് ചെയ്യുക.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: കൂടെവിടെ എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
3: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ എന്നും സ്വന്തമായ കൊഞ്ഞാമ്പാറ കെ ഷൈഫുദ്ദീൻ.
2: കെ ഷൈഫുദ്ദീൻ ചേട്ടനും സ്നേഹത്തോടെ ഒരു ഗുഡ് മോർണിംഗ്.
3: ഓക്കെ, താങ്ക് യു.
2: എന്ത് പറ്റി ഇനീഷ്യലൊക്കെ പറയാൻ കാരണം? വേറെ ഏതെങ്കിലും ഷൈഫുദ്ദീൻമാരെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? എങ്കിലും പറയാൻ തോന്നി അല്ലേ? ഓക്കെ, അപ്പോ 1985 കാലഘട്ടങ്ങളിൽ ഷൈഫുദ്ദീൻ ചേട്ടൻ എവിടെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, പറയൂ, കേക്കട്ടെ.
3: ഞാൻ ആ സമയത്ത് 1978 ആകുമ്പോ എനിക്ക് 20 വയസ്സ്.
2: 20 വയസ്സ്, അപ്പൊ പിന്നെ ഒരു യങ് ഏജ് ആണ് ഒരു 1980 കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് അല്ലേ?
3: അതെ. അപ്പോ പൊള്ളാച്ചി മദ്രാസ് ഹോട്ടൽ പറഞ്ഞ ഹോട്ടലിൽ സപ്ലയർ പണി കിട്ടിയിരുന്നു.
2: സപ്ലയർ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ.
3: അതെ.
2: എങ്ങനെയായിരുന്നു അന്ന്, എത്രയായിരുന്നു വരുമാനം, എത്രയായിരുന്നു ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്, അന്ന് ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്, അന്നത്തെ വസ്ത്രം എങ്ങനെയൊക്കെ ആയിരുന്നു?
3: ശമ്പളം വന്നിട്ട് 200 രൂപ കിട്ടിയിട്ടുള്ളൂ.
2: ഒരു മാസം 200 രൂപയുള്ളൂ?
3: 200 രൂപ.
2: ഓക്കെ. ആ 200 രൂപയ്ക്കൊക്കെ ജീവിക്കാനായിട്ട് പറ്റുമായിരുന്നു അന്ന്?
3: ഓ, അന്ന് ധാരാളം മതി. അപ്പൊ ഒരു കിലോ അരി 2 രൂപ 50 പൈസ, 1500 രൂപ.
2: 2 രൂപ 50 പൈസയേ ഉള്ളൂ അല്ലേ, ഒരു കിലോ അരിക്ക്? പിന്നെ എങ്ങനെയൊക്കെയായിരുന്നു വേറെ സാധനങ്ങളുടെ വില എങ്ങനെയായിരുന്നു, കേക്കട്ടെ?
3: പഞ്ചസാര 5 രൂപ.
2: 5 രൂപ, പഞ്ചസാര 5 രൂപ. അരിയേക്കാള് വില കൂടുതലാണ് പഞ്ചസാരക്ക് അല്ലേ?
3: പഞ്ചസാര.
2: ഓക്കെ ഓക്കെ. അത്ര ആൾക്കാർ ആവശ്യക്കാരുണ്ടായിരുന്നു പഞ്ചസാരക്ക്. പിന്നെ
3: ഡ്രസ്സുകൾ മദനോത്സവത്തിലെ നമ്മുടെ കമലഹാസൻ
2: കണ്ടിട്ടുണ്ട്. അതെ,
3: അതേമാതിരി സ്റ്റെപ്പ്, ബെൽസ്.
2: അമ്പോ, അതെ,
3: ഫോട്ടോ ഒക്കെ എന്റെ അടുത്തുണ്ട്.
2: നമുക്കിപ്പോ
3: അഭിരാമിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അമ്പയില് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു
2: ചോദിച്ചു,
3: ടാപ്പിക്കില് അയച്ചു
2: കൊടുത്തിട്ടുണ്ട്.
3: മുടിയൊക്കെ അതേമാതിരി ഉണ്ടാവും. അപ്പോഴാണ് ഈ സിനിമകൾ കണ്ടത്. നിനിത്താളെ
2: അങ്ങനെ വേഷം ധരിക്കുന്നത്?
3: അതെ, ഞാൻ പിന്നെ കമലഹാസന്റെ ഫാനാണ്.
2: ഫാനാണ്. അപ്പൊ കമലഹാസൻ എങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളും ഇടും. ഓക്കെ, അടിപൊളി. അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്? എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു. ഷൈഫുദ്ദീൻ ചേട്ടനും എല്ലാവിധ ആശംസകളും നേരെയാണ്. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
4: ഹലോ, നമസ്കാരം സുനിലൂട്ട. ഞാൻ
2: അജിത ചേച്ചി. സുഖമായിട്ടിരിക്കുന്നോ?
4: സുഖമായിട്ടിരിക്കുന്നു.
2: അപ്പൊ പറയൂ, 80കളിലെ കാലഘട്ടം എവിടെയായിരുന്നു, എത്ര പ്രായമായിരുന്നു എന്ന്?
4: അയ്യോ, 80കളിൽ ഞാൻ കോളേജ് പ്രീഡിഗ്രി കയറി.
2: കോളേജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു യങ് ഏജ് ആണല്ലേ, ഒരു ടീനേജ് കാലഘട്ടം അല്ലേ.
4: പിന്നെ ധാവണി പ്രായം.
2: ധാവണി പ്രായം. ഓക്കെ.
4: നമുക്ക് ഇല്ല, സ്കൂളിന്റെ സ്ട്രിക്റ്റിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി പറന്ന സമയങ്ങളാണ്.
2: അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കോളേജിലൊക്കെ?
4: അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും പേടിയുണ്ട്, അധ്യാപകരെ പേടിയുണ്ട്. എന്നാലും ഇന്ന് പറക്കുന്ന പോലെ ഒന്നും പറ്റില്ല.
2: നമ്മളെയൊക്കെ കുറച്ചൊക്കെ പറക്കാം അല്ലേ.
4: പിന്നെ പിന്നെ ഞങ്ങള് വിളിച്ചപ്പോ സിനിമയ്ക്ക് പോകുന്നതും
2: സിനിമയ്ക്ക് പോയിട്ടുണ്ടോ?
4: ക്ലാസ് കെട്ട് ചെയ്ത് മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ കാണാൻ പോയപ്പോഴത്തേക്ക്
2: കാണാൻ പോയതാണല്ലേ.
4: തലയും കൂടെ ഹാഫ് സാരിയുടെ ഇതൊക്കെ എടുത്ത് അലപ്പുമൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കി. ഈ ഇന്റർവെൽ സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയ പുറകില് ഞങ്ങളെ സാർമാരിരിക്കുന്നു.
2: അവരും കട്ട് ചെയ്ത് വന്നല്ലേ.
4: അയ്യോ, കോളേജല്ലേ, അവർക്കൊക്കെ ഇറങ്ങാല്ലേ. നമ്മളതേപോലെ പറ്റൂലല്ലോ. ഇപ്പോഴും എനിക്ക് അച്ഛനൊക്കെ ഇടക്കിടക്ക് കോളേജിൽ വരും, ഇവരൊക്കെ പറഞ്ഞു കൊടുക്കും പാരകളല്ലേ.
2: അന്ന് ഇങ്ങനെ ഈ ബാഗ് ആണോ കൊണ്ടുവരുന്നത്? ഞാനിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പുസ്തകങ്ങൾ ഇങ്ങനെ
4: അടുക്കി അടുക്കി ഫയലുണ്ട്. ഫയല് ഫയല് അതിന്റെ പുറത്ത് ബുക്ക്, നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ഇത്രയും 10ാം ക്ലാസ് വരെ കൊണ്ടുപോയാലോ ചുമന്നുകൊണ്ട് പോകണ്ട.
2: പോകേണ്ട കാര്യം
4: ആവശ്യമുള്ളത് കുറച്ച് പീരീഡ്സ് അല്ലേ ഉള്ളൂ. 1 hour കാണുമല്ലോ എന്തായാലും ഒരു പീരീഡ്.
2: ഓക്കെ ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ കയ്യിൽ ചേർത്ത് വെച്ചിട്ടാണോ പോവാറ്?
4: കയ്യിൽ ചേർത്ത് വെച്ച് ചോറ്റ് പാത്രം ഒക്കെ പിടിച്ച്
2: ഓക്കെ. ബാഗിന്റെ ആവശ്യമില്ല അല്ലേ?
4: അന്ന് ബാഗ് ഇത്ര ഇതാക്കിയിട്ടില്ല. ബാഗ് ഈ അന്ന്
2: ബാഗ് ഇല്ല, വേണ്ട, അതിന്റെ കാര്യമില്ല. ഓക്കെ,
4: കാര്യമില്ല. പിന്നെ ഈ ബസ്സുകള് കിട്ടി സ്കൂളിൽ പോകണ്ടേ? എന്റെ അമ്മ കോളേജിൽ പോകുന്ന ഒരു ഒരു ഹിമാലയൻ ടാസ്കാണ്. എത്ര വണ്ടിയുടെ പുറകെ ഓടിയാലും ഒന്ന് നിർത്തുന്ന പിള്ളേരെയൊന്നും കേട്ടില്ല. എസ് ടി അല്ലേ?
2: അതെ, നിറയെ ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന്.
4: ഇല്ല, ബസ്സുകളും കുറവാണ്. ആ ഉള്ള ബസ്സിനകത്ത് കയറി പോവാൻ ഞങ്ങൾ ഇങ്ങനെ അതിന് തന്നെ വണ്ടിയുടെ പുറകെ ഓടി ഓടി തന്നെ ഒരു 3-4 ഓടും.
2: ഓക്കെ,
4: ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ദൈവമേ എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തു.
2: അതെ, അന്ന് അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടാണ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തെടുത്തത് അല്ലേ?
4: പിന്നെ എന്നിട്ട് ഇതൊരു മലയുടെ മേളിലാണ് ഞങ്ങളുടെ കോളേജ്.
2: അന്ന് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഒക്കെ എങ്ങനെയായിരുന്നു, അത് ഓർക്കുന്നുണ്ടോ?
4: എന്തോ
2: ഹെയർ സ്റ്റൈൽ, മുടിയൊക്കെ എങ്ങനെയായിരുന്നു? ഹെയർ സ്റ്റൈൽ
4: പിന്നി കെട്ടുക,
2: അതാണ് സ്റ്റൈൽ അല്ലേ?
4: പിന്നെ ഹാഫ് സാരി, മുടി പിന്നി കെട്ടിയതും ഇതുമെല്ലാം ആയിട്ടാണ്. ഈ കയ്യിൽ ഇതെല്ലാം പിടിച്ചുകൊണ്ടാണ് ഈ ഇടികൂടി ഈ വണ്ടി കയറി ആ കുന്ന് വണ്ടി കയറി ഒക്കെ പോകുന്നത്. മെയിൻ ഗേറ്റ് ഉണ്ട്, ഞങ്ങൾ അതുവഴി പോകില്ല. ഈ ഷോർട്ട് കട്ട് വലിഞ്ഞു കയറും. മഴയൊക്കെ ആവുമ്പോഴാണ് രസം. അന്ന് ചെരുപ്പും വളരെ റയറാണ്.
2: ചെരുപ്പ് ഇടാറില്ല?
4: ചെരുപ്പും അധികം പേർക്കും കാണില്ല, മിക്കവാറും കാണൂല. അന്നതൊന്നും ഒരു വിഷയമേ അല്ല.
2: ചെരുപ്പിടാതൊക്കെയാണ് വന്നുകൊണ്ട്.
4: ചെരുപ്പിടാതെ പോവാം, ചെരുപ്പ് ഇട്ടു പോവാം, അത് നമ്മുടെ സൗകര്യം.
2: ഓക്കെ, ഡിപെൻഡ്സ്.
4: അതെ അതെ അതെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടം. ഇപ്പൊ ഓർക്കുമ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് പി ജി ചെന്നില്ലേ? പി ജിക്ക് പോയപ്പോ പിന്നെ കുറെ കൂടെ സ്വാതന്ത്ര്യം കിട്ടി. തിരുവനന്തപുരം മുഴുവൻ ഒന്ന് കറങ്ങാനും ഇങ്ങനെ ഒന്ന് കറങ്ങി അടിച്ച് നടക്കാനും ഒക്കെ ഉള്ള സിനിമകളൊക്കെ ഞങ്ങള് ഹോസ്റ്റലിൽ നിന്ന് പോയി. ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ അവര് തന്നെ കൊണ്ടുപോകും തിയേറ്ററുകളിൽ. അന്ന് അങ്ങനെയൊക്കെ ഉണ്ട്, കളക്ഷൻ കിട്ടാൻ വേണ്ടി ഹോസ്റ്റലിൽ വന്ന് കുട്ടികളെ കൊണ്ടുപോകും. അങ്ങനെ യാത്ര, നിറക്കൂട്ട്, അങ്ങനെ കുറെ സിനിമകളൊക്കെ അങ്ങനെ കണ്ടതുണ്ട്
2: ആ ഒരു കാലഘട്ടത്തിൽ.
4: അതൊക്കെ ഇപ്പോഴും നമുക്ക് ആ ഓർമ്മ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ അത്ര തീവ്രമായതുകൊണ്ടാണ്.
2: ഓക്കെ, അടിപൊളി അടിപൊളി. എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി. ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
4: ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 80s കടന്നുപോയ എല്ലാവരും ഇതേപോലെ ഓരോ സ്വപ്നത്തിലിരിക്കുക.
2: അതെ അതെ, പഴയ കാലഘട്ടത്തിലേക്ക് റിയൽ ആയിട്ട് പോയിട്ടുണ്ടാവും അല്ലെ?
4: അങ്ങനെ ആസ്വദിക്കുന്ന എല്ലാവർക്കും ഇരിക്കട്ടെ.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് അജിത് ചേച്ചി ആയിരുന്നു. അപ്പൊ ആ ഒരു പഴയ കോളേജ് കാലഘട്ടത്തെ കുറിച്ചാണ് കൂടുതലും പങ്കുവച്ചത്. ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, സമയം 8 കഴിഞ്ഞ 38 ആവുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
5: നമസ്കാരം സുല്ലു. ഇങ്ങനെ റേഡിയോയിൽ ഓരോ വിഷയം കൊണ്ടുവന്ന എടുത്ത് ചാടാൻ
2: തോന്നുന്നു.
5: പറഞ്ഞിട്ട് ഞങ്ങളെ പോലെ ആവാൻ ശ്രമിക്കുന്നത്, ഞങ്ങൾ അതേ തന്നെ അല്ലേ?
2: ആ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു വന്നവരാണല്ലേ?
5: അതെ അതെ, അത് ഇത് കാണുമ്പോ ചിരി വരുന്നുണ്ട്.
2: എന്തായാലും ഇങ്ങനെ ആയിരുന്നു ഈ ഫോട്ടോയിലൊക്കെ കാണുന്നത് പോലെ ആയിരുന്നു.
5: അതെ അതേപോലെ, ആ അത് തന്നെ. ഏകദേശം ജയന്റെ ആ പാന്റും
2: വലിയ ഷർട്ടും അല്ലേ, വലിയ ബെൽറ്റും,
5: ഹിപ്പി. പണ്ട് ഹിപ്പി ചായ എന്നാ പറയുക,
2: ഹിപ്പി മുടി.
5: അതെ അതെ. അപ്പോ അല്ല, അതൊക്കെ പരിഹസിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ പിള്ളേര് ഞങ്ങളെ പോലെ ആവാൻ
2: ശ്രമിക്കുന്നു. അത് കാണുമ്പോ ഒരു സന്തോഷമൊക്കെ ഇല്ലേ?
5: സന്തോഷം കിട്ടുപോലെ. അതുപോലെ എല്ലാം കൊണ്ടും ശ്രമിച്ച കാലഘട്ടം
2: സൂപ്പർ ആണല്ലേ. ആ കാലഘട്ടം അങ്ങനെ തിരിച്ചൊന്നും വരില്ല, ഒരുപാട് മാറി.
5: തീർച്ചയായിട്ടും വരില്ല മോനെ, ആരെയും പേടിക്കണ്ട. സത്യസന്ധതയുണ്ട്, എവിടെ വേണമെങ്കിലും ആർക്കും പോവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്.
2: അതുപോലെ
5: മറ്റേ സുമ പറഞ്ഞ പോലെ സ്കേർട്ടും ചന്ദന കളറും എടുത്തിട്ടിട്ട് ഇങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ, ഓ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ പറക്കും ഞങ്ങള്.
2: എവിടെയായിരുന്നു ആ ഒരു 80s കാലഘട്ടം? എവിടെയായിരുന്നു?
5: കഞ്ചിക്കോട് മോനെ.
2: കഞ്ചിക്കോട് സ്കൂളിൽ? ആ സ്കൂളിൽ പഠിക്കുവായിരുന്നു.
5: അതെ, ആ സ്കൂളിൽ പഠിക്കും.
2: സ്കൂളിൽ പഠിക്കുവായിരുന്നു
5: ക്ലാസ് 81 SLC. അതുവരെ ഈ എന്താ സ്വാതന്ത്ര്യ പറവകളുണ്ട്, ഇങ്ങനെ പറന്ന് പറന്ന് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ രാവിലെ 7 വെക്കും. അതും ഇങ്ങനെ എന്തറിയാ സന്തോഷം, സ്കൂളിൽ പോകേണ്ടത് ആയി സ്പെഷ്യൽ ക്ലാസ്, കുറച്ചുകൂടി പഠിക്കാലോ, കുറച്ചുകൂടി ചങ്ങാതിമാരെ കാണാലോ, അങ്ങനെ ഒരു ചിന്ത. അന്ന് ഷിഫ്റ്റാ മോനെ, ഉച്ചവരെ ഉണ്ടാവുള്ളൂ ക്ലാസ്.
2: സ്കൂളുകളിൽ
5: സ്ഥലമില്ല,
2: അത്രയും കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലേ? അത് ചെറിയ സ്കൂളായിരിക്കും.
5: അതെ അതെ, 6 നിന്ന് താഴെ വരുന്ന കുട്ടികൾക്കെല്ലാം ഉച്ചക്ക്,
2: 8, 9, 10,
5: 7 അങ്ങനെ രാവിലെ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചുമ്മാ ഇരിക്കാൻ വിടില്ല, നേരെ പാടത്ത് പോകണം. അയ്യപ്പം മലിഞ്ചോട്ട് കൊണ്ട് അച്ഛന് ചോറും കൊടുത്ത് അവിടെ കൂർക്കയ്ക്കും പയറിനും വെണ്ടയ്ക്കൊക്കെ കളവറിച്ച് വളവിട്ട് കൊടുത്ത്.
2: അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ?
5: സത്യം ശരിക്കും പറഞ്ഞാൽ സിനിമ ടി വി ഒന്നും കണ്ടിട്ടേ ഇല്ല, ഈ പറയുന്ന റേഡിയോ. അതാണ് ഇപ്പോഴും ഈ അഹല്യ റേഡിയോ ചേർത്ത് പിടിക്കാൻ തോന്നുന്ന കാലഘട്ടം ഇപ്പോഴും ഉണ്ടല്ലോ. എന്തായാലും ഇപ്പൊ പഴയ പോലെ റേഡിയോയിൽ ഇഷ്ടപ്പെടുന്ന കുറെ
2: ശ്രോതാക്കളുണ്ട്. അത് അന്ന് കാലം മുതലേ ഉള്ളതാണ് അല്ലേ റേഡിയോ?
5: അന്ന് ഞാൻ ആ 7 മണി 7:30 ഡൽഹിയിൽ നിന്ന് ഒരു ന്യൂസ് വരുമ്പോ അച്ഛൻ റേഡിയോ വെച്ചിട്ട് ശ്വാസം വലിഞ്ഞു വിട്ട തല്ലു. ആ ന്യൂസ് എല്ലാവരും കേൾക്കണം,
2: അത്രയും സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കണമായിരുന്നു.
5: ലോകത്തിന്റെ അറിവ് ശരിക്കും റേഡിയോ കൂടിയാണല്ലോ മോനെ എല്ലാം പറഞ്ഞു തരുന്നത്. പത്രം പിന്നെ വരുത്തും, ചിലപ്പോ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ വരുത്തില്ല. പിന്നെ ടി വി ഒക്കെ ഈ അയൽ വീട്ടുകളിൽ വരുന്ന സമയത്ത് ചിത്രഗീതമൊക്കെ ഞങ്ങള് തൊടിയുടെ വയ്ക്കൽ കൂനയുടെ സൈഡിൽ നിന്നിട്ട്
2: കേൾക്കും. കേൾക്കുമായിരുന്നു അല്ലേ?
5: ആ ന്യൂസ് ഉണ്ടല്ലോ ദൂരദർശന്റെ, ആ ന്യൂസും റേഡിയോയുടെ ന്യൂസ് റീഡറും ഒന്നാവുമോ, എന്തൊക്കെ പൊട്ടത്തരോ അറിയോ, നേരില് കാണാലോ എന്നുള്ള ചിന്ത. പിന്നെ അങ്ങനെ
2: അതൊക്കെ. അപ്പൊ ചേച്ചി ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
5: എല്ലാവർക്കും മോനെ, സുനിലിന് സ്പെഷ്യൽ. പിന്നെ നമ്മുടെ രാജേഷ് കൽപ്പാത്തി എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, അഹല്യ റേഡിയോയുടെ ഫോൺ നമ്പർ ചോദിച്ചോണ്ട്. കുറച്ചുകാലം മാറി
2: നിന്നതല്ലേ. രാജേഷ് കൽപ്പാത്തിക്കും ആശംസ അറിയിക്കാം.
5: ഞാൻ പറഞ്ഞു സുനിലാണ് വിളിക്കാൻ പറഞ്ഞു.
2: ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. അടുത്ത മനോഹരമായ പാട്ട് വരുന്നു. എൻജോയ് ചെയ്യാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ഡപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ഡപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ്
3: 1962.
4: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ഗുഡ് മോർണിംഗ്, ജൂഡിറ്റ്.
4: ജൂഡിറ്റ്, ജൂഡിറ്റ് ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ?
5: സുഖമായിട്ടിരിക്കുന്നു.
4: അപ്പൊ പറയൂ, 80s കാലഘട്ടം എങ്ങനെയായിരുന്നു?
5: 80s പറഞ്ഞ കല്യാണം കഴിഞ്ഞ പഠിത്തമൊക്കെ കഴിഞ്ഞ് കല്യാണം അന്വേഷിക്കുന്ന സമയം.
4: കല്യാണം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ.
5: അപ്പൊ 81
4: ഇങ്ങോട്ട് വന്നു. അപ്പൊ പറയുന്നു, വീട്ടില് പറയുന്നുണ്ട് എനിക്കിപ്പൊ കല്യാണം വേണ്ട, ജോലിയൊക്കെ വേണമെന്ന് പറയുന്നുണ്ടോ?
5: താല്പര്യമില്ല,
4: എനിക്ക് കല്യാണം കഴിച്ചു പോയാ മതി.
5: ഓക്കെ,
4: ഞാൻ വീട്ടിലെ പണിയെടുത്തോളം, പുറത്തു പോയി ജോലി എടുക്കാൻ.
5: അങ്ങനെ
4: പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാത്തിരിക്കുമായിരുന്നു അല്ലേ. ഓക്കെ, എന്നിട്ട് എങ്ങനെയായിരുന്നു 80s എങ്ങനെയായിരുന്നു ആ അപ്പോഴത്തെ ഒരു സാഹചര്യം?
5: 81 ഇവിടെ വരുമ്പോ കൊഴിഞ്ഞാമ്പാറയൊന്നും ഒന്നുമില്ലെന്ന്.
4: കൊഴിഞ്ഞാമ്പാറയില്ലായിരുന്നു?
5: ആ വെറും പാറ മാത്രമേ ഉള്ളൂ.
4: പാറ മാത്രമേ ഉള്ളതായിരുന്നു കൊഴിഞ്ഞാമ്പാറ അല്ലേ.
5: ഇപ്പോഴാണ് അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊഴിഞ്ഞാമ്പാറ.
4: ഓക്കെ, അപ്പോഴത്തെ ആളുകൾ എങ്ങനെയായിരുന്നു? വെള്ളം അതുപോലെ തന്നെ വസ്ത്രം എങ്ങനെയൊക്കെ ആയിരുന്നു?
5: വെള്ളം അപ്പോഴും നല്ല ഉപ്പുവെള്ളം തന്നെ. ഇവിടെ വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ പുതിയ വേറൊരു കിണർ പോയിട്ട് കൊണ്ടിരുന്നു.
4: ഓക്കെ ഓക്കെ. പിന്നെ വസ്ത്രധാരണ രീതിയൊക്കെ എങ്ങനെയായിരുന്നു?
5: ഇവിടെ നമ്മളൊക്കെ സാരി തന്നെയാണ് ഉടുത്തിരുന്നത്, വേറെ ചുരിദാർ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ഇല്ല.
4: ഇല്ല, അന്നൊന്നും അത്ര അങ്ങ് ചുരിദാർ വന്നിട്ടില്ല അല്ലേ.
5: പിന്നെ ആണുങ്ങൾ ബെൽബോട്ടം പാന്റ് അങ്ങനെയൊക്കെ ആയിരുന്നു.
4: ബെൽബോട്ടം പാന്റൊക്കെ ആയിരുന്നു. പാന്റ് ഇല്ലാതൊരു കളിയില്ലായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി, ഇന്ന് ആർക്കൊക്കെയാണ് ആശംസ അറിയിക്കാനുള്ളത്?
5: തിങ്കളാഴ്ച.
4: ഓക്കെ, എന്താണ് മോന്റെ പേര്?
5: ബാബു തോമസ്.
4: കേട്ടില്ല.
5: ബാബു തോമസ്.
4: ബാബു തോമസ്. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. വീണ്ടും
5: താങ്ക് യു.
4: താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വിളിച്ചത് ജൂഡിറ്റ് ചേച്ചിയായിരുന്നു. ബാബു തോമസിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും അഡ്വാൻസ് ആയിട്ട് വിഷയമാണ്. ഓക്കെ, നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
6: വടക്കേ
4: വാവന്നൂർ. ഓക്കെ, അപ്പൊ 80s കാലഘട്ടം എങ്ങനെയായിരുന്നു മുഹമ്മദ് ചേട്ടന്റെ?
6: എന്റെ 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 81, 83 പത്താം ക്ലാസ് കഴിഞ്ഞ. അപ്പൊ ഈ 7-ാം ക്ലാസ് വരെ വാര സ്കൂളിലാണെങ്കിലും 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഇവിടുന്ന് 5 കിലോമീറ്റർ നടന്ന് കൂട്ടുകാർ സ്കൂളിലേക്ക് പോയിരുന്നത്.
4: 5 കിലോമീറ്റർ നടക്കുമായിരുന്നു അല്ലേ?
6: അപ്പൊ വേറെ കൂട്ടുകാരെ കൂടിയിട്ട് അങ്ങനെ കാലഘട്ടം. പിന്നെ 10-ാം ക്ലാസ് ആകുമ്പോ എന്റെ ഉപ്പടെ നാട് കൂറ്റനാടാണ്.
4: ഓക്കെ.
6: അപ്പൊ അവിടെ കൂടി. പിന്നെ 10-ാം ക്ലാസ് 85 ഒക്കെ കൂറ്റനാടിനായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞോട് കൂടിയിട്ട് ഇന്നെല്ലാം ഇറങ്ങിയത് ടൈറ്റ് ഇറങ്ങി.
4: ഓക്കെ.
6: 10-ാം ക്ലാസ് കഴിഞ്ഞേ.
4: ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു സമയം കൂറ്റനാടും ആ ഭാഗം ഒക്കെ എങ്ങനെയായിരുന്നു ആളുകളുടെ ഒരു അവസ്ഥ?
6: കൂറ്റനാട് അന്ന് ഈ ഓടിട്ട കടകളൊക്കെ ആയിരുന്നു. ആ ഇന്ന് ഒരുപാട് മാറ്റം വന്നു. വലിയ വലിയ ബിൽഡിങ്ങുകളും.
4: ഇപ്പോഴത്തെ നമുക്ക് എല്ലാവർക്കും അറിയാലോ.
6: അറിയാം.
4: 1980 കാലഘട്ടങ്ങളിലാണ് ചോദിച്ചത്.
6: ഓടിട്ട കടകളായിരുന്നു അവിടെ. ഇവിടെ
4: ഓടിട്ട
6: കടകളാണ് ഒഴിഞ്ഞിങ്ങനെ കടകളായിരുന്നു. ഒരു കുന്നിന്റെ മോളായിട്ട് ഇവിടെ നോക്കിയാൽ കാണാം കൂറ്റനാട്.
4: ചേട്ടന്റെ ഈ ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു, ഓർക്കുന്നുണ്ടോ?
6: ഡ്രസ് അന്ന് ചെറിയ പോക്കറ്റും വലിയ കോളറും.
4: ചെറിയ പോക്കറ്റും
6: വലിയ കോളറുള്ള ഷർട്ട്, നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ട്.
4: വലിയ കോളറുള്ള ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട് അല്ലേ, അതാണ് അപ്പോഴത്തെ ട്രെൻഡ്.
6: അങ്ങനെ. പിന്നെ തലമുടി നമ്മുടെ ഈ ബേബി സാലിന്റെ മാതിരി എന്റെ കോലമുടി അല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ചെവി മറച്ചു പിടിച്ചിട്ടുള്ള അന്നത്തെ സ്റ്റെപ്പ് കട്ടിംഗ് എന്നാ പറയാം.
4: ഓക്കെ, സ്റ്റെപ്പ് കട്ടിംഗ്. ഓക്കെ,
6: പിന്നെ അന്നത്തെ സിനിമ എന്ന് പറഞ്ഞാല് അന്ന് 80 ശേഷം വന്ന നടന്മാരെ പുറകെ എല്ലാം അന്ന് പോയിരുന്നത്. അന്ന് ജയന്റെ സിനിമകൾ എവിടെ ഉണ്ടോ അത് അന്വേഷിച്ച്
4: നടക്കുന്നു. സൂപ്പർ സ്റ്റാർ അല്ലേ?
6: അതെ, ജയൻ ആയിരുന്നു അന്നും ഇന്നും തന്നെ. ഇന്നിപ്പോ ജയന്റെ കൂടെ തന്നെ എന്റെ കട മുന്നിലുള്ളത്, റൂമിലുള്ളത്.
4: അടിപൊളി. അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
6: വിഷസ് ഒക്കെ ഞാൻ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അത്
4: അതങ്ങ് വായിച്ചാൽ മതി അല്ലേ?
6: വായിച്ചാൽ മതി.
4: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് മുഹമ്മദ് ചേട്ടനായിരുന്നു. വന്നിങ്ങനെ ചെറിയ പോക്കറ്റും വലിയ കോളറുള്ള ടൈറ്റ് ആയിട്ടുള്ള ഷർട്ടൊക്കെ ആയിരുന്നു അന്നത്തെ വേഷം എന്ന് പറഞ്ഞത്. അതാണ് അപ്പോഴത്തെ ആ ഒരു ട്രെൻഡ്. ഓക്കെ, നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ? ഹലോ,
3: ശാന്തി ഹരിദാസ് നല്ലേപ്പിള്ളി.
4: ശാന്തി ഹരിദാസ് നല്ലേപ്പിള്ളി, സുഖമായിട്ടിരിക്കുന്നു ചേച്ചി?
3: ഓ, സുഖമായിരിക്കുന്നു.
4: പറയൂ, എങ്ങനെയാണ് 80s കാലഘട്ടം? എങ്ങനെയായിരുന്നു?
3: 85 എന്നെ സ്കൂളിൽ ചേർത്തിയ
4: സമയം, സ്കൂളിലേക്ക് പോകുന്ന ടൈമാണല്ലേ?
3: അത് കുറച്ച് വിറ്റാണ്, ചിരിക്കാവാ. സുനിൽ എന്നെ കളിയാക്കും.
4: ഇല്ല ഇല്ല, പറഞ്ഞോളൂ, നമ്മൾ അങ്ങനെ ആരും കളിയാക്കില്ല. നല്ല കോമഡി ആണെങ്കിൽ നമ്മൾ ചിരിക്കും, അത്രേ ഉള്ളൂ.
3: സ്കൂളിൽ പോണില്ല പറഞ്ഞിട്ട് ടീച്ചറെ കൈ കടിച്ചിട്ട് പോന്ന ആളാണ് ഞാൻ.
4: പാവൻ ടീച്ചർ അല്ലേ?
3: അവിടുത്തെ വാതിലും ഒക്കെ പൊളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി. അവിടെ അടുത്താണ് സ്കൂള്, വീട്ടിലേക്ക്. അതൊക്കെ ഓർമ്മ വരുന്നു.
4: അന്നേ ഞാൻ ഭീകരി ആയിരുന്നു അല്ലേ?
3: ഭീകരി പറഞ്ഞാ അന്നൊരു കൊഞ്ചിക്കല മൂത്ത കുട്ടിയായിരുന്നു. അപ്പൊ കൊഞ്ചിക്കല് കുറച്ച് കൂടുതലാണ്. ഞാൻ അമ്മേന്റെ അടുത്തൊന്നും പോവില്ല പറഞ്ഞാണ്ട് അങ്ങനെ സ്കൂളില് പിടിച്ചു കൊണ്ടാക്കിയതാ.
4: ഓക്കെ, അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടാക്കിയതാണ് അല്ലേ?
3: ടീച്ചറെ കടിച്ചു. ആ ടീച്ചർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഞാൻ നാളെ കണ്ടായിരുന്നു.
4: കണ്ടപ്പോ പറഞ്ഞായിരുന്നു ഞാൻ കടിച്ചിട്ടുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞിരുന്നു.
3: ടീച്ചർക്ക് എന്നാ ഓർമ്മയുണ്ട്?
4: അത് മറക്കില്ലല്ലോ, കാര്യം കടി കിട്ടിയതല്ലേ, വേദന കിട്ടിയതല്ലേ, വേദനിപ്പിച്ച ആളാ, ഒരിക്കലും നമ്മള് മറക്കില്ല.
3: ടീച്ചറ് ഓർമ്മ ഉണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ പരിചയമുള്ള ടീച്ചർ തന്നെയാണ്. അപ്പൊ പിന്നെ ടീച്ചർ ഇപ്പോഴും ഓർക്കുന്നു. എല്ലാവരും, ടീച്ചർ മരിച്ചുപോയി അന്ന്, കുറെ ഒരു 10-5 വർഷം മുന്നേ
4: മരിച്ചുപോയി. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഓർമ്മയുണ്ട് 85 അല്ലേ?
3: സിനിമ പറഞ്ഞാല് തച്ചോളി ഉദയനൻ മോഹൻലാലിന്റെ ഒരു സിനിമ അല്ലേ, ഓർമ്മ ഉണ്ടോ?
4: കേട്ടിട്ടുണ്ട്.
3: ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ചൊരു പടം. അതില് ഒരു ഗരുഡൻ ഇങ്ങനെ പറന്നു വേണ ഒരു, അത് ആ സിനിമ കണ്ടിട്ടൊക്കെ പേടിച്ചിരിക്കണ് ഞാൻ.
4: പേടിച്ചിട്ടുണ്ട്.
3: 10 വയസ്സിലൊക്കെ 10 വയസ്സിലൊക്കെ
4: തോന്നുന്നു. വിഷസ് അറിയിക്കാനുള്ള
3: വിഷസ് എന്റെ ടീച്ചർമാർക്ക് കോട്ടക്കലാണ്.
4: ഓക്കെ, അവർക്ക് എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വിളിച്ചത് ശാന്തി ഹരദാസ് ആയിരുന്നു. ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. നമ്മുടെ കൂടെ ഒരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഹലോ,
7: നമസ്കാരം സുനിൽ.
4: നമസ്കാരം, ഇതാരാണ്?
7: സുമേഷാണ് ചിലപ്പോൾ ഇന്ന്.
4: ഓക്കെ സുമേഷ് ചേട്ടാ, പറയൂ, 80s കാലഘട്ടം എങ്ങനെയായിരുന്നു?
7: അതിനു മുന്നേ എനിക്കൊരു കാര്യം
4: പറയാൻ,
7: സുനിൽ പറഞ്ഞ പോലെ ഞങ്ങള് മുഖാംബിക ക്ഷേത്രത്തിലേക്ക് സന്ദർശനം നടത്തി.
4: എങ്ങനെയുണ്ടായിരുന്നു കൂടെ ജാത്രയൊക്കെ?
7: പോയിരുന്നു. ആഹാ, ഞങ്ങളുടെ കൂടെ ജീപ്പിന്റെ കൂടെ ഇരുന്ന ഒരു കണ്ണൂരിലെ ഒരു 2-3 പയ്യന്മാരുണ്ടായിരുന്നു. പയ്യന്മാരല്ല, ഏകദേശം 10-40 വയസ്സ് പ്രായമുള്ളവരാ. അവരവിടെ എത്തുന്നതും തിരിച്ചു വരുന്നത് വരെയും നമ്മുടെ ശങ്കരാചാര്യ സ്വാമികളിനെ ചീത്ത വിളിക്കായിരുന്നു. ഇദ്ദേഹം എന്തിനാടാ ഇത്ര മോളി പോയി? വഴി ഭയങ്കര മോശമായിരുന്നു, ജീപ്പില് ട്രക്കിൽ പോയത്.
4: അല്ല, അതുകൊണ്ടാണ് അത്രയും വേണമെങ്കിൽ പോയാ മതി, നിർബന്ധിക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് പോയാ മതി.
7: അതെ, ഇല്ലാവൻ വരില്ല. അത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി.
4: നമ്മളെപ്പോഴും എപ്പോഴും നോർമൽ ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയ പാതയിലൂടെ മാത്രം സഞ്ചരിച്ചാ പോരല്ലോ.
7: അതെ, ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഗെയിം കളിക്കുമ്പോ മൊബൈലിൽ ഗെയിം കളിക്കുന്ന അതേ റോഡ്.
4: അതേ റോഡ്.
7: ആ, പക്ഷെ നല്ല പേടി ഉണ്ടായിരുന്നു, ശ്വാസം വിടാൻ വഴിയില്ല.
4: അതെ, അതുണ്ടാവും. അത് അങ്ങനെ പേടിക്കേണ്ട ഒരു വഴിയൊന്നും അല്ല അത്. ഓക്കെ, അപ്പൊ നമുക്ക് 80s വരാം. 80s കാലഘട്ടം എങ്ങനെയായിരുന്നു?
7: 80s ഞാനപ്പോ ഏകദേശം സ്കൂളിൽ പോണ സമയമായിരുന്നു.
4: സമയമാണ്. ഓക്കെ,
7: അന്നൊന്നും വലിയ ഓർമ്മയും സ്കൂൾ പോവാൻ മടി, അങ്ങനെ അത്ര മാത്രം തന്നെ. പിന്നെ ഞങ്ങള് ചെറുതായിരിക്കുമ്പോ എന്താ പറയാ, കൂടുതലും പിന്നെ ട്രൗസർ ഇട്ടിട്ടാ ഞാൻ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോയത്.
4: 10ാം ക്ലാസ് വരെ ട്രൗസറിലാണ് പോയത് അല്ലേ?
7: പോയത്, അതെ. അന്നത്തെ കാലഘട്ടം
4: അന്ന് എല്ലാവരും അങ്ങനെ ട്രൗസർ ആയിരുന്നു തോന്നുന്നു അല്ലേ എല്ലാരും?
7: അന്ന് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾക്ക്, നമ്മൾ മാത്രം അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് അതൊരു അതെ. അപ്പൊ അങ്ങനെ അതൊരു ഓർമ്മയുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോ ഈ നടന്ന് പാടവഴി കൂടെ ഒക്കെ വരുമ്പോ ഈ പൊന്നാമ പറഞ്ഞൊരു സാധനം പിടിക്കാൻ, ഒരു ഇലന്റെ അടിയിൽ ഉണ്ടാവും അത്, ഒരു സാധനം, ഒരു വണ്ടാണത്, നല്ല രസം ഉണ്ടാവും. ആ ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളാവുമ്പോ പിന്നെ എന്താ പറയാ, മുടിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ അച്ഛൻ പിന്നെ പോയാ പറയും ബാർബറിനോട്, വളരെ ചെറുതാക്കി വെട്ടു, പെട്ടെന്ന് പെട്ടെന്ന് വളരുകയല്ലേ എന്ന് പറയും.
4: വളരാൻ പാടില്ല,
7: വളരാൻ പാടില്ല. അതായത് നമ്മളപ്പോ മുടി വെട്ടാൻ പോകാൻ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്, ഇന്ന് വേണ്ട അടുത്ത ആഴ്ച പോകാം, അങ്ങനെ ഒരു ആ ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, അതന്നെയാ സ്കൂളുകൾ കാലഘട്ടങ്ങളില് വളരെ, അന്ന് ഞങ്ങളിപ്പോ പെൺകുട്ടികളും ആൺകുട്ടികളും അന്ന് വേറെ ഇല്ല, പോവാൻ കാലത്ത്, സ്കൂളിൽ പോവാൻ കാലത്ത്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വേറെ വേറെ
4: സെപ്പറേറ്റ് ആയിരിക്കും,
7: വേറെ സ്കൂളാണ്, ചെറിയ സ്കൂളിലൊക്കെ. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള
4: വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, ജെൻഡർ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല.
7: ഈ നൊണ്ടി കളിക്കുക മറ്റുള്ള കളിയൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും
4: ഒരുമിച്ച് തന്നെയായിരുന്നു അല്ലേ?
7: അതെ, എവിടെ പോവാണെങ്കിലും ഒപ്പമായിരിക്കും. ഇപ്പോഴൊക്കെയാണല്ലോ അയ്യോ ആ ഒരു
4: വ്യത്യാസം. അതെ
7: അതെ അതെ അതെ.
4: ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
7: ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കുറെ വിളിച്ചിട്ട് ഓണത്തിന്റെ മുന്നേ വിളിച്ചതാണ്. സുനിലിനും നല്ലൊരു ദിവസം ആവട്ടെ.
4: താങ്ക് യു സോ മച്ച്. ചേട്ടനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ.
7: താങ്ക് യു.
4: അപ്പോ സുമേഷ് ചേട്ടനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കോൾസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവേണ്ട നേരമായിരിക്കുന്നു. ഈ ഒരു പാട്ട് 80s കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ടാണ്. ശരിക്കും 80s ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്ന ഒരു പാട്ട് കൂടെയാണ്. എൻജോയ് ചെയ്യാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: അങ്ങനെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ കണ്ടിന്യൂസ് അവധിയാണ്. അപ്പോൾ ബാങ്ക് ഇടപാടുകൾ എന്തെങ്കിലും നടത്തേണ്ടതുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ചത്തേക്കേ പറ്റുള്ളൂ. ബാങ്കിൽ പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല, വേറെ പരിപാടികൾ നോക്കുക, അതാണ് പറയാനുള്ളത്. പിന്നെ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം, പാലക്കാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നെല്ല് ഉണങ്ങില്ല. മലമ്പുഴ കനാൽ 16-ന് തുറക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കഠിനമായിട്ടുള്ള ചൂടും വെയിലും കാരണം നെൽകൃഷി അത് സാരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. വരൾച്ചയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നെല്ല് ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മലമ്പുഴ കനാൽ 16-ന് തുറക്കുന്നുണ്ട്. 17,050 ഹെക്ടർ ഒന്നാം വിള നെൽകൃഷിയെ രക്ഷിക്കാനായിട്ട് മലമ്പുഴ ഡാം 16-ന് തുറന്ന് ജലസേചനം ആരംഭിക്കും. 15 മുതൽ 20 ദിവസം വരെ കനാൽ വഴി പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കും. നെൽകൃഷി ഉണങ്ങുന്നത് തടയാനാണ് വെള്ളം നൽകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരുപാട് പേർക്ക്, ഒരുപാട് കർഷകർക്ക് ആശ്വാസമാകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി നമുക്ക് മെസ്സേജിലേക്ക് പോവാം. സോമൻ ചേട്ടന്റെ മെസ്സേജാണ് നമ്മൾ ലാസ്റ്റ് വായിച്ചത്. അടുത്ത മെസ്സേജ്, സുപ്രഭാതം. ഇന്നത്തെ ദിവസം നന്മയും സ്നേഹവും നിറഞ്ഞതാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. സ്മിത നിലമ്പൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സ്മിത ചേച്ചിക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വേറെ ഏതെങ്കിലും മെസ്സേജ് ഞാൻ അതിന് മുന്നേ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഉഷ ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്റെ അനിയത്തിയുടെ മകൾക്ക് വിവാഹ വാർഷികമാണ്. ആശംസകൾ.

ഞാൻ സുചിത്ര കുട്ടപ്പൻ കിണാശ്ശേരി. ഞാൻ 90 ലാസ്റ്റ് കാലഘട്ടമാണ്, അതായത് 90s കിഡാണ്. ഞങ്ങൾക്ക് 90s ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു. സുവർണ കാലഘട്ടമാണ്. ഒരുപാട് കളികൾ, മിഠായി പൊതികൾ, സ്കൂളിലെ ഓട്ടോഗ്രാഫ് ബുക്ക്, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാവരും 80s കാലം പറയുമ്പോൾ ആരെങ്കിലും ഞങ്ങളെക്കുറിച്ച് പറയണ്ടേ, ഇപ്പോൾ 80s കാലമാണല്ലോ ട്രെൻഡ്. അതുകൊണ്ടാണ് ഞാൻ 80s കാലഘട്ടത്തിൻ്റെ ടോപ്പിക്ക് എടുത്ത് വന്നത്. ഇനിയിപ്പോൾ 90s കാലഘട്ടം ഒരു ട്രെൻഡ് ആവുമ്പോൾ 90s കാലഘട്ടമായിട്ട് വരാം കേട്ടോ. 90s ഒക്കെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോൾ 80s കുറിച്ച് എനിക്ക് ചോദിക്കാൻ മാത്രമേ ഉള്ളൂ, ഒന്നും പറയാനില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എന്താ പറയുക, അവ ഞാൻ ജനിച്ചിട്ടേ ഇല്ല, ജനിച്ച് എന്താ പറയുക, കുറേ വർഷങ്ങൾക്ക് മുന്നേ അല്ല അല്ലേ. അപ്പോൾ ഞാൻ ബാക്കി മെസ്സേജ് വായിക്കാം. അതുകൊണ്ട് പറഞ്ഞു, ഇന്ന് FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം എന്നായിരുന്നു സുചിത്ര കുട്ടപ്പൻ. ഓക്കെ, സുചിത്രയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് നമ്മുടെ ഷെയ്ഫുദ്ദീൻ ചേടൻ, ഗുഡ് മോർണിംഗ് അഹല്യ എന്ന് പറഞ്ഞിട്ട് പഴയ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും പഴയ ഓർമ്മകളിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ജഗൻ ചേട്ടൻ്റെ മെസ്സേജാണ്. ഓക്കെ, ജഗൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. PV മുഹമ്മദ് ചേട്ടൻ ആ പഴയ കാലഘട്ടത്തെ കൂറ്റനാടിൻ്റെ ചിത്രമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പഴയ ചിത്രം കൂറ്റനാട്, പുതിയ ചിത്രം കൂറ്റനാട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമേ ഉള്ളൂ, ഇന്ന് ഫുൾ ബ്ലോക്കാണ് അവിടെ. ഓക്കെ, പിന്നെ ആശംസകൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 10th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന റേഡിയോ സുഹൃത്ത് ആലപ്പുഴ കിടങ്ങറ വേണുഗോപാൽ മകൻ മേജർ ശ്രീരാജനും പ്രിയപത്നി രമ്യയ്ക്കും ആശംസകളും നന്മകളും നേരുന്നു. മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഹമ്മദ് ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് കോളേജിലെ സമരവും അടിയും പിടിയും എല്ലാം കൺമുന്നിലുണ്ട്. ഞങ്ങളുടെ ക്ലാസിൻ്റെ മുന്നിലെ നെല്ലിമരം കുത്തിയൊടിച്ച് കട്ടിങ്ങും ഷേവിങ്ങും ചെയ്താണ് അടി. എന്നാലും എന്ത് വേഗം തളരിട്ട് പൂവിട്ട് കായിട്ട് വീണ്ടും അടിപ്പാകമായി നിൽക്കും ആ മരങ്ങൾ. സമരം കഴിഞ്ഞ് തോളിൽ കൈയിട്ട് ചിരിച്ച് വീണ്ടും ഒന്നാകുന്ന മനോഹരമായ കാലം. ബെൽബോട്ടം പാൻസ്, ആട് ചെവിയൻ ഷർട്ടോ ഹിപ്പി മുടിവെട്ട് ഒരു ശങ്കർ സ്റ്റൈൽ ആൺപിള്ളേരായിരുന്നു. ദാവണിക്ക് ഇത്രയും അഴകുണ്ട് എന്ന് പഠിപ്പിച്ച കാലം. ഹോ നൊസ്റ്റാൾജിയ, സുനിലെ പറഞ്ഞാൽ തീരില്ല ഓർമ്മകൾ. അതൊക്കെയായിരുന്നു സ്നേഹസമൃദ്ധമായ കാലം എന്ന് പറഞ്ഞിട്ട് അജിത ചേച്ചിയുടെ മെസ്സേജാണ്. അജിത ചേച്ചി ഇപ്പോഴും ആ ഒരു 80s കാലഘട്ടത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല കേട്ടോ. ഇന്ന് മുഴുവൻ 80s കാലഘട്ടത്തിലെ ചർച്ചകളായിരിക്കും എല്ലാവരും അല്ലേ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്ന സുരേഷ് കൃഷ്ണൻകുട്ടിയാണ്. വലിയൊരു മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് സുനിൽ. ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഹോ ഒരു രക്ഷയുമില്ലാത്ത ഫോട്ടോകളാണ്. അപ്പോൾ എനിക്കും തോന്നി എന്നാൽ പിന്നെ ഞാനും ഒന്ന് സെറ്റ് ചെയ്ത് കിടുക്കാച്ച് ഫോട്ടോ ഇടാമെന്ന്. അങ്ങനെ ഞാനും അങ്ങ് സെറ്റാക്കി. പിന്നെ ഒരു കാര്യം, എന്നെ കാണുമ്പോൾ 90s കിഡ്സിന്റെ രൂപസാദൃശ്യം തോന്നുമെങ്കിലും ഞാൻ 80s കിഡാണ് കേട്ടോ. ഓക്കെ, 1991 എന്റെ 1st ക്ലാസ് പഠനം തുടങ്ങുന്നത്. ബാക്കി കഥകൾ വഴി പറയാം സുനിൽ. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ അജിത ചേച്ചിയുടെ കഥ കേട്ടപ്പോൾ ദാവണി പ്രായത്തിലുള്ള വലിയ കുങ്കുമപ്പൊട്ടും തൊട്ട് അജിത ചേച്ചി ബസിന്റെ പുറകെ ഓടുന്നത് ഞാൻ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. സംഭവം കിടുവായിരുന്നു. ചുന്ദരി അജിത ചേച്ചിയാണ്. ഓക്കെ സുനിൽ, സോറി കേട്ടോ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നാളെ എൻ്റെ 10th വിവാഹ വാർഷികമാണ്. ഷോപ്പിൽ വെച്ച് കേക്ക് കട്ടിംഗ് ഉണ്ട്. ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു സ്നേഹത്തോടെ. അപ്പോൾ കേക്കിൻ്റെ ഒരു പാഴ്സൽ ഇങ്ങോട്ട് പറഞ്ഞ് അയച്ചു വിട്ടാൽ മതി. ഓക്കെ, കൊറിയറായിട്ട് എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും സുരേഷ് കൃഷ്ണൻകുട്ടിക്ക് നേരുകയാണ്. ഒപ്പം തന്നെ സുരേഷ് കൃഷ്ണൻകുട്ടി 80s കിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കൂടെ അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ ഷീബ കുമരകം. 80s ഞാൻ 2nd ക്ലാസ്സിൽ പഠിക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ പെറ്റി കോട്ടും കുട്ടിപ്പാവാടയും ഇട്ട് നടക്കുന്നതാണ് എൻ്റെ ഓർമ്മയിൽ. ഓലമേഞ്ഞ വീടുകളും, പുഴയിലിറങ്ങി മീൻ പിടിക്കും, കക്ക വാരാനായിട്ട് പോവും, കപ്പയും കക്കയും തീയിൽ ചുട്ട് തിന്നുന്ന ഒരു കാലം. പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കിടങ്ങറയിലുള്ള വേണുഗോപാൽ ൻ ചേട്ടന്റെ മോൻ ശ്രീജിത്തിനും രമ്യയ്ക്കും 1000 വെഡിങ് ആനിവേഴ്സറി വിഷസ് നേരുന്നു. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, മാധവേട്ടൻ, ബാലേട്ടൻ, കൃഷ്ണേട്ടൻ, ഷൈബി മാത്യു, ഷീബ ആലാമരത്തിനും, സുനിലിനും, കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കാച്ച് ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ കുമരകം മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്
ഗുഡ് മോർണിംഗ് സുനിൽ. 80s പാട്ടുകളും അന്നത്തെ കാലഘട്ടവും അറിഞ്ഞതിൽ വളരെ സന്തോഷം എല്ലാ കൂട്ടുകാർക്കും ടീമിനും. ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് ശാന്തി സുമേഷ് അല്ലപ്പുള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ശുഭദിനം സുനിൽ, പാട്ടുകളെല്ലാം പൊളി, ടോപ്പിക് ഇഷ്ടപ്പെട്ടു, നല്ല കാലഘട്ടമായിരുന്നു, എല്ലാവരും നല്ല ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളവരായിരുന്നു, പാവാടിയും ബ്ലൗസുമായിരുന്നു വേഷം. സ്കൂളിൽ പഠിക്കും

പറയുമ്പോൾ ആൺകുട്ടികളുടെ ഒന്നും അങ്ങനെ ആൺകുട്ടികളോടൊത്തൊന്നും അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. നോട്ട്ബുക്കിന് 2 രൂപയാണ്, റബ്ബറിന് 10 പൈസയാണ്, നല്ല മണമുള്ള റബ്ബറിന് 25 പൈസയാണ്. ഏറ്റവും വില കൂടിയത് ഇൻസ്ട്രുമെന്റ് ബോക്സിന് 12 രൂപയാണ്. സിനിമ മഞ്ഞിൽ വിരിഞ്ഞ് പൂവ്, അട്ടക്കലാശം ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കവിത ചേച്ചി എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, സുഖമാണോ? എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഷിനി പ്രകാശ്, കണക്കൻപാറ. ഓക്കെ, അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, 80 കാലഘട്ടത്തിൽ ഹെയർ കട്ടൊക്കെ ബ്രൂസ്ലി കട്ടായിരുന്നു. പാൻറ്റുകൾ നല്ല ഇറക്കമുണ്ടാവും, അതിനിടയിൽ സിബുണ്ടാവും. നിലത്ത് ഉരസാനായിട്ട് കൊല്ലങ്കോട് ചിറ്റൂർ ഭാഗത്ത് അധികവും ABT ബസ്സുകൾ ഓടിച്ചിരുന്നു. കല്യാണക്കാർക്ക് പ്രൈവറ്റ് ബസ്സുകൾ കുത്തി നിറച്ച് പോവും. കല്യാണങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സുകൾ കുത്തി നിറച്ച് പോവും. വരനും വധുവും സാധാ റൂട്ടിൽ പെൺകുട്ടികൾ വലിയ ജിമിക്കുകൾ കുപ്പിവളകളൊക്കെ ഇടുമായിരുന്നു. വലിയ വട്ടമുള്ള ലോക്കറ്റ് മാലകളൊക്കെ ഇട്ടിരുന്നു. ജെൻസ് കോലാപ്പൂരി ചെരുപ്പുകൾ മെത്തിയടി പോലെ ഇട്ട് കോളേജിൽ തകർക്കും. ഓക്കെ, കോളേജിൽ തകർക്കും. അതുപോലെ തന്നെ ബുൾഗാനിയൻ താടി കാണും. ലേഡീസ് ഹൈഹീൽ ചെരുപ്പിടും, പാൻറ് ടോപ്പ് പോലെ താഴേക്കും ഇടും. ഓക്കെ, ആകാശവാണി തൃശൂർ, KV മണികണ്ഠൻ നായർ, തങ്കമണി, VM ഗിരിജ, സുഷമ ന്യൂസ് റീഡർ. ഓക്കെ, സരോജിനി ശിവലിംഗം, സിലോൺ റേഡിയോ ആയിരുന്നു താരങ്ങൾ. ചെന്നൈ ബി സ്റ്റേഷനിൽ ബാലകൃഷ്ണൻ സാറിന്റെ മലയാളം പ്രോഗ്രാമുണ്ട്. കേശവദാസ് കൊല്ലങ്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷസ് എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ കൊമ്പൻ, ശരണ്യ ശ്രീരാമൻ, നവോമി ശ്രീരാമൻ, ഇരട്ടി കണ്ണൂർ. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ശാന്തി ചേച്ചിയുടെ മെസ്സേജാണ്. പാട്ടുകളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെയാണ് എന്റെ ബാല്യം എന്ന് പറഞ്ഞിട്ട് കുറെ ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. സുരേഷ് കൃഷ്ണൻകുട്ടിക്കും നേർപ്പാതിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവസാനത്തെ മെസ്സേജിലേക്ക് പോകുന്നു. പ്രഭാത വന്ദന മഹല്യ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ പ്രിയ സഹോദരൻ ഹസ്മിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. മറ്റെല്ലാവർക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ട് റിഫ്നയാണ് ആലത്തൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹസ്മിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും അറിയിക്കുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. ഏറെക്കുറെ എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അഹല്യ വിഷസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം എത്രയായി? 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വിളിച്ച എല്ലാവർക്കും 80s ഓർമ്മകൾ പങ്കുവച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ പോവാല്ലേ നമുക്ക്? അതൊക്കെ ഒരു സുഖമുള്ള പരിപാടിയാണ്. കാലം മാറി, ടെക്നോളജി മാറി, എല്ലാം മാറി. രൂപവും ഭാവവും ആളുകളുടെ സ്വഭാവവും ആളുകളുടെ രൂപവും നാടിൻ്റെ രൂപവും എല്ലാം മാറി. അപ്പോൾ അങ്ങനെ മാറിയത് കൊണ്ടാണ് ആ ഒരു കാലഘട്ടം ഇപ്പോഴും സുന്ദരമായിട്ട്, അതൊരിക്കലും തിരിച്ചു വരില്ലല്ലോ, ആ ഒരു കാലഘട്ടം ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്കതൊരു സുഖമുള്ള ഓർമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സുരേഷിനും പ്രിയതമയ്ക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ട് അജിത് ചേച്ചിയുടെ ഒരു മെസ്സേജ് കൂടെയുണ്ട്. ഓക്കെ, അപ്പൊ ആശംസകൾ നേരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഇടയ്ക്കൊക്കെ പഴയ കാലത്തിലേക്കൊക്കെ പോകുന്നത്, പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുന്നത് വളരെ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഫ്രൈഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിടവാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാണ്.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. സെല്ലുലോയിഡ്.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി സിനിമ വിശേഷം പങ്കുവെക്കാൻ കൂടിയുണ്ട് ഇറ്റ്സ് മീ ആർജേ അഹല്യ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാൻവാസിൽ ഒരുങ്ങിയ 11 ഓസ്കാറുകൾ വാരിക്കുട്ടിയ എവർഗ്രീൻ ക്ലാസിക്കിനെ കുറിച്ചാണ്. യെസ്, ടൈറ്റാനിക്. 1912 ഏപ്രിൽ 10 ബ്രിട്ടനിലെ സതാം ടൗണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കന്നി യാത്ര തിരിച്ച RMS ടൈറ്റാനിക്. ആ ഒരു RMS ടൈറ്റാനിക് എന്ന കൂറ്റൻ കപ്പൽ ദൈവത്തിന് പോലും മുക്കാൻ കഴിയില്ലെന്ന് അക്കാലത്ത് ആളുകൾ വിശ്വസിച്ച ആ ഒരു അത്ഭുത കപ്പലിലാണ് ഈ ഒരു സിനിമയുടെ കഥയും നടക്കുന്നത്. കഥയിലേക്ക് പോവാണെങ്കിൽ, ഒരു വശത്ത് ഉന്നത കുലജാതനായ എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിതയാകുന്ന റോസ് ഡിവറ്റ് ബുക്കേറ്റർ, മറുവശത്താണെങ്കിലോ പോക്കറ്റിൽ കാലണ പോലും ഇല്ലാത്ത, ചൂതുകളിൽ ജയിച്ച് 3rd class ടിക്കറ്റുമായി കപ്പലിൽ കയറിയ ജാക്ക് ഡോൺസൺ. ജാക്ക് ഡോൺസൺ എന്ന പാവപ്പെട്ട ഒരു ചിത്രകാരൻ. ജീവിതം മടുത്ത് കപ്പലിൽ നിന്ന് ചാടാൻ നോക്കുന്ന റോസിനെ ജാക്ക് രക്ഷിക്കുന്നതോടുകൂടിയാണ് ആ ഒരു അപൂർവമായ പ്രണയം അവിടെ പൂവണിയുന്നത്. ധനികരുടെ ആഡംബര ലോകവും പാവപ്പെട്ടവരുടെ സ്വതന്ത്രമായ ലോകവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം കാട്ടിത്തരുന്ന ഒരു പ്രണയം. എന്നാൽ 1912 ഏപ്രിൽ 14 അർദ്ധരാത്രിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കടും ഇരുട്ടിൽ ഒരു ഭീമൻ മഞ്ഞുമലയിൽ കപ്പലിടിച്ചു കയറാണ്. അവിടെ നിന്ന് കേവലം 2 മണിക്കൂറും 40 മിനിറ്റും കൊണ്ടാണ് ആ മഹാകപ്പൽ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങ് മുങ്ങിത്താന്നു പോകുന്നത്. തണുത്തുറഞ്ഞ വെള്ളത്തിൽ ജീവന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ നടത്തുന്ന ആ മരവിപ്പിക്കുന്ന പോരാട്ടവും ജാക്ക് റോസ് പ്രണയത്തിന്റെ നിസ്വാർത്ഥമായ അവസാനവുമാണ് ഈ ഒരു സിനിമയുടെ കഥ. ഈ ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ തന്നെ ആ പഴയ പ്രണയവും നെഞ്ചു പിടയ്ക്കുന്ന നിമിഷങ്ങളും നമുക്ക് ഓർമ്മ വരും അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച്, ഈ സിനിമ വിശേഷങ്ങളെ കുറിച്ച് കൂടുതലായി കേൾക്കാം ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: അഖിലേഷം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലാണ് വിത്ത് ആഷി അയ്യ. അങ്ങനെ നമ്മൾ ആ ഒരു സിനിമയുടെ ഉള്ളടക്കം പറഞ്ഞു തീരുമ്പോൾ, ഇനി ഈ സിനിമയെ ഒരു വേൾഡ് ക്ലാസ് മാസ്റ്റർ പീസ് ആക്കിയ ഇതിന്റെ സാങ്കേതിക മികവും സംവിധാന വിശേഷങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. യെസ്, ജെയിംസ് കാമറൂണിന്റെ ഭ്രാന്തമായ പെർഫെക്ഷൻ. സിനിമയുടെ ഡയറക്ടർ ജെയിംസ് കാമറൂൺ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സമുദ്രത്തിന്റെ 12,500 താഴ്ചയിലുള്ള യഥാർത്ഥ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 33 തവണയാണ് റഷ്യൻ സൈബ്രേനിയയിൽ ഡൈവ് ചെയ്തത് എന്നാണ് പറയുന്നത്. സിനിമയിലെ പല അണ്ടർ വാട്ടർ ഷോട്ടുകളും ശരിക്കും യഥാർത്ഥ ടൈറ്റാനിക്കിന്റെ കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് കപ്പലിന്റെ റിയൽ സൈസ് സെറ്റ് എന്നുള്ളത്. അതായത് മെക്സിക്കോയിലെ റോസ്റ്റിറോട്ട് ബീച്ചിൽ 40 ഏക്കർ സ്ഥലത്ത് $17 കോടി ചെലവഴിച്ചാണ് യഥാർത്ഥ കപ്പലിന്റെ 95% വലിപ്പമുള്ള ഒരു കൂറ്റൻ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് 17 ദശലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കുകളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ വരുന്ന സമയത്ത് ആർട്ട് ഡിറക്ഷൻ, അത് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ക്ലാസിക് ക്രാഫ്റ്റ്. ഈ സിനിമയിൽ റോസ് നഗരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കൂറ്റൻ വുഡൻ പടിയുണ്ടല്ലോ, അത് യഥാർത്ഥ ടൈറ്റാനിക്കിലെ അതേ മരവും ഡിസൈനും ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. വെള്ളം കയറി ആ സെറ്റ് തകർന്ന സീൻ ഒരൊറ്റ ടേക്കിലാണ് കാമറൂൺ ഷൂട്ട് ചെയ്തത്. കാരണം വേറൊന്നുമല്ല, കാരണം അത് വീണ്ടും ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് മ്യൂസിക്. ജെയിംസ് ഹോണറുടെ ആ ഒരു മ്യൂസിക്. സിനിമയിൽ പശ്ചാത്തല സംഗീതം ചെയ്യാൻ വേണ്ടി കാമറൂൺ ജെയിംസ് ഹോണറെയാണ് ഏൽപ്പിച്ചത്. ഈ ഹോണറെ ഏൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വോക്കൽസ് ശബ്ദം മാത്രമേ പാടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഐറിഷ് വിസിലുകളും സിന്തസൈസറും ചേർത്ത് വെച്ച് പുള്ളി ഉണ്ടാക്കിയ ഒരു ബീജിയം ഉണ്ടല്ലോ, ആ ഒരു ബീജിയമാണ് ശരിക്കും തിയേറ്ററുകളിൽ ആളുകളെ കരയിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് സി ജി ഐയും വിഷ്വൽ ഇഫക്ട്സും ഇത്രയും വികസിക്കാത്ത, അതായത് 1997 ഈ കാണിച്ച മാജിക്. ആ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloid-umayi kude, and it's me, RJ Ahilya. നമ്മളങ്ങനെ ടൈറ്റാനിക്കിൻ്റെ ആ ചെറിയൊരു കഥയും ടെക്നിക്കൽ വശങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവല്ലേ. ഇനി നമ്മൾ പലർക്കും അറിയാത്ത ചില രസകരമായ കാര്യങ്ങളും സിനിമയിലെ മാജിക് മൊമെൻ്റുകളുമാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിലൊന്നാമത്തെ കാര്യം പറയട്ടെ, റോസിൻ്റെ ആ ഒരു പോർട്രേറ്റ് വരച്ചത് ആര്, അങ്ങനൊരു കാര്യം ഉണ്ടായില്ല. അതായത് സിനിമയിൽ ജാക്ക് റോസിനെ ഇരുത്തി വരയ്ക്കുന്ന ആ പ്രശസ്തമായ ഡ്രോയിങ് ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ വരച്ചത് ലിയാനാർഡോ ഡിക്കാപ്രിയോ അല്ല. അത് ശരിക്കും ആരാന്നറിയാം, അത് സംവിധായകൻ ജെയിംസ് കാമറൂൺ സ്വന്തം കൈകൊണ്ട് വരച്ചതാണ്. ലിയോ ഇടതു കൈയ്യനും കാമറൂൺ വലതു കൈയ്യനും ആയതിനാൽ ക്യാമറയിൽ അത് മിറർ എഫക്ട് കൊടുത്താണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൈ ഹാർട്ട് വിൽ ഗോ ഓൺ, അത് അത്രയും ഫേമസ് സോങ് ആണല്ലേ. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന ആ ഒരു പാട്ടിന്റെ രഹസ്യം എന്തായിരിക്കും? അതായത് ഈ സിനിമയിൽ പാട്ടുകൾ വേണ്ടെന്ന് ആദ്യമേ തീരുമാനിച്ച ആളാണ് അത് ജെയിംസ് കാമറൂൺ. എന്നാൽ മ്യൂസിക് ഡയറക്ടർ ജെയിംസ് ഹോണർ രഹസ്യമായിട്ട് ഗായക സെലിൻ ഡിയോണിനെ കൊണ്ട് ഈ പാട്ടിന്റെ ഒരു ഡെമോ പാടിപ്പിച്ചു. ഇത് കേട്ട കാമറൂൺ കണ്ണീരടക്കാനാവാതെ ഒടുവിൽ ആ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്താനായിട്ട് സമ്മതിച്ചു. അതാണ് അതിന്റെ പിന്നിലൊരു കഥ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ചെയ്ത മറ്റൊരു കാര്യമാണ് യഥാർത്ഥ മനുഷ്യർക്ക് നൽകിയ ഒരു ആദരം. അതായത് കപ്പൽ മുങ്ങുമ്പോൾ കിടക്കയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന പ്രായമായ ദമ്പതികൾ, അവർ ടൈറ്റാനിക്കിൽ മരിച്ച യഥാർത്ഥ വ്യക്തികൾ തന്നെയായിരുന്നു. അപ്പോ റോസിനെ ബോട്ടിൽ കയറാൻ വഴിമാറി കൊടുത്തത് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചവരാണല്ലേ. അതുപോലെ ആളുകൾ പേടിച്ചോടുമ്പോൾ അവസാന നിമിഷം വരെ ശാന്തരായിട്ട് സംഗീതം വായിച്ച വയലിനിസ്റ്റുകളും ശരിക്കും യഥാർത്ഥ ഒരു ചരിത്രം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ലിയാനാർഡോ കേറ്റ് കോംബോ എന്ന് പറയുകയാണെങ്കിൽ, ജാക്കായി ലിയാനാർഡോയെയും റോസായിട്ട് കേറ്റ് വിൻസലറ്റിനെയും അല്ലാതെ മറ്റാരെയും ആ ഒരു കഥാപാത്രങ്ങൾ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ലാലേ. ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡികളിൽ ഒന്ന് തന്നെയാണിത്. അപ്പോൾ കേട്ട് കേട്ട് വീണ്ടും ആ ഒരു സിനിമ ഒന്നുകൂടി കാണാനായിട്ട് നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടോ? അപ്പോൾ എന്നാലും നമുക്ക് ഇനി ടൈറ്റാനിക് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുന്ന ആ ഒരു ഐക്കോണിക് പാട്ട്, ആ ഒരു പാട്ട് തന്നെയായാലോ. യെസ്, സെല്ലുലോയിഡിലേക്ക് ആ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ട് കൂടാം.

0: celluloid.
1: How my heart will go on. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും തരാൻ കഴിയില്ലാലേ. അങ്ങനെ നമ്മുടെ സെല്ലല്ലാവരുടെ ടൈറ്റാനിക് സ്പെഷ്യൽ എപ്പിസോഡിന്റെ എൻഡിലേക്ക് അങ്ങ് എത്താൻ പോവാണ് കേട്ടോ. നമ്മളിന്ന് ജെയിംസ് കാമറൂണിന്റെ മഹത്തായ സൃഷ്ടിയുടെ കഥയും സിനിമയ്ക്ക് പിന്നിലുള്ള ഹാർഡ് വർക്കും ആരും അറിയാത്ത കുട്ടികുട്ടി രസകരമായ ഫാക്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ, ടൈറ്റാനിക് സിനിമയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച അല്ലെങ്കിൽ മനസ്സിനെ തൊട്ട ആ നിമിഷം ഏതായിരുന്നു? ആ നിമിഷം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പോ ആ സിനിമ പോയി കാണണം കേട്ടോ. സിനിമ കണ്ടതിന് ശേഷം എന്തായാലും എന്നോട് ആ ഒരു കാര്യം പറയണം. അഹല്യ എഫ് എം ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാ മതി. അഹല്യ എഫ് എം 90.4 ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി. അങ്ങനെ ഇന്നത്തെ സിനിമാ വിശേഷമൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് പതിയെ പതിയെ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീണ്ടും ഞാൻ ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ട് പുതിയ പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഞാൻ ദി സെല്ലാർഡിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യാൻ പോവാണ്. ദിസ് ഇസ് ആർജേ ആയിന്യ സൈനിങ് ഓഫ്. കീപ് ലിസണിങ് ടു റേഡിയോ അഹല്യ FM 90.4, ഓൾവേസ് ട്യൂൺ ഫോർ ഗുഡ് മ്യൂസിക്.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും 1985 ഫോട്ടോയാണോ എന്നൊരു സംശയം തോന്നും. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ മുഴുവൻ 80s വൈബാണ് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഫോട്ടോ, അതായത് നമ്മുടെ ഇന്നത്തെ ഫോട്ടോ എടുത്തിട്ട് AI-യോട് ചേട്ട എന്നെ ഒന്ന് 1980s ഒന്ന് അയച്ചേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ഹെയർസ്റ്റൈൽ ഫുൾ റെട്രോ, ഡ്രസ് 80s ഫാഷൻ, ബാക്ക്ഗ്രൗണ്ടിൽ പഴയ വീടും വിൻറ്റേജ് സ്ട്രീറ്റ് ഫിലിം ക്യാമറ ഫീൽ ഒക്കെയാണ്. ഫോട്ടോ ക്വാളിറ്റി ഒന്ന് മങ്ങിയിട്ടൊക്കെയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കാണുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് പറ്റുമ്പോൾ അയ്യോ അച്ഛൻ്റെ പഴയ ആൽബത്തിൽ കിടന്ന ഫോട്ടോ പോലെ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. 2026 ജനിച്ചവരാണെങ്കിലും ജനിച്ച കുട്ടികളുടെയൊക്കെ ഫോട്ടോ 1984 ടൈം ട്രാവൽ ചെയ്ത് വന്ന് പുതിയ ട്രെൻഡ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ രസകരമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ AI ജനറേറ്റഡ് റെട്രോ ഫോട്ടോസ് എല്ലാം കൃത്യമായ ചരിത്ര രേഖകളൊന്നുമില്ല. ചിലപ്പോൾ മുഖത്തിൻ്റെ ഡീറ്റെയിൽസ് മാറിപ്പോകും. ചിലപ്പോൾ നമ്മൾ ഉടുത്തിട്ടുള്ള വസ്ത്രം, കോസ്റ്റ്യൂം അന്നത്തെ കാലത്തോട് മാച്ച് ആകണമെന്നില്ല. ബാക്ക്ഗ്രൗണ്ടിലും ചെറിയ ചെറിയ അബദ്ധങ്ങൾ കാണാം. അതുകൊണ്ട് ഇതാണ് 1980s യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നതിനേക്കാൾ ഇന്നത്തെ തലമുറ 1980s എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത് എന്നൊരു ക്രിയേറ്റീവ് എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ റെട്രോ ട്രെൻഡ് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു തരാനുണ്ട്. പക്ഷേ ആദ്യം കാലിഡോസ്കോപ്പിൽ പാട്ടിലേക്ക് പോവാണ്. വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ ടി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ 80s എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. എന്നെ സംബന്ധിച്ച് 80s ഞാൻ പിന്നെ ജനിച്ചിട്ടില്ലാത്തൊരു സമയമാണ്. അപ്പോൾ ആ സമയത്തെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഇമാജിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് അല്ലേ. ഒരു ഫോട്ടോ എടുത്ത് കുറച്ച് AI മാജിക്ക് കൊടുത്ത് പിന്നെ നമ്മൾ നോക്കി പറയും, ഓ എൻ്റെ അമ്മ ഇതാണോ, 80s ഞാൻ ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ട്രെൻഡ്സ് ഇങ്ങനെ വരുമ്പോഴേ, ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം. ട്രെൻഡിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, ഫണ്ണായിട്ട് ചെയ്യാം, ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാം, റെട്രോ ലുക്കിലുള്ള പ്രൊഫൈൽ പിക്ചേഴ്സ് മാറ്റാം. പക്ഷേ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആ ഫോട്ടോയിൽ എന്തൊക്കെ ഉണ്ട് എന്നുകൂടെ നമ്മൾ നോക്കണം. കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ മുഖത്തായിരിക്കും, പക്ഷെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കൊടുക്കുന്ന ChatGPT-ക്ക് കൊടുക്കുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് കാണുന്നുണ്ടോ, എന്തെങ്കിലും പേഴ്സണൽ ഡോക്യുമെന്റ്സ് കാണുന്നുണ്ടോ, ഫോൺ നമ്പർ, ID ഡീറ്റെയിൽസ്, ടിക്കറ്റ്സ്, ബിൽസ്, ഇങ്ങനെയുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അബദ്ധത്തിൽ ഫോട്ടോയ്ക്കൊപ്പം പോകുന്നുണ്ടോ എന്നുകൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് AI ടൂൾസ് ഉപയോഗിച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ എങ്ങനെ ഭംഗിയാക്കും എന്ന ചിന്തയ്ക്കൊപ്പം എന്താണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നൊരു ചിന്ത കൂടെ വേണം. കാരണം 80s ഫോട്ടോയെ കൊണ്ടുപോകാം, പക്ഷെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് AI കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രെൻഡ് നമുക്ക് ഫോളോ ചെയ്യാം, ക്രിയേറ്റിവിറ്റി എൻജോയ് ചെയ്യാം, പക്ഷേ കുറച്ച് ശ്രദ്ധ വേണം, പ്രൈവസിക്കും ഒരു ഫിൽട്ടറൊക്കെ ഇട്ട് വേണം നമ്മൾ ഈ 80s ട്രെൻഡിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ 80s ട്രെൻഡിലേക്ക് നമ്മുടെ ഫോട്ടോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന AI ടൂൾ ആണെങ്കിലും ഏതെങ്കിലും ആപ്പ് ആണെങ്കിലും അതിന്റെ പ്രൈവസി പോളിസി ഒക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലൊരു ശീലമാണ്. പ്രൈവസി പോളിസി കണ്ടാൽ നമ്മളിൽ പലരും ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? നമ്മളിത് വായിച്ചു നോക്കാതെ ഐ എഗ്രി എന്നാണ് നമ്മൾ കൊടുക്കുക, അല്ലെ? പക്ഷെ അതിൽ നമ്മുടെ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കും, എത്ര കാലം സൂക്ഷിക്കും, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ടോ, ഇതൊക്കെ അവരുടെ പ്രൈവസി പോളിസിയിൽ പറയുന്നുണ്ടാവാം. ഡേറ്റ വേറുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാനുള്ള സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഓഫ് ചെയ്യാം. എല്ലാത്തിലും കയറി നമ്മൾ ഐ എഗ്രി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ പോലും പ്രൈവസി ശ്രദ്ധിക്കണം. മറ്റൊരാളുടെ ഫോട്ടോ ആണെങ്കിലും അവരുടെ പെർമിഷൻ ഇല്ലാതെ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഫോട്ടോസ്. അയ്യോ, ഫോട്ടോ ക്യൂട്ടാണല്ലോ, AI കാർട്ടൂൺ ആക്കിയതാ, ക്യൂട്ടായാലും പെർമിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വലിയ കാര്യമാണ്. AI പൂർണ്ണമായി പേടിച്ച് ഒഴിവാക്കണം എന്നല്ല എക്സ്പേർട്ടുകൾ പറയുന്നത്. അപ്പൊ ഇതിലൊക്കെ ഡിജിറ്റലി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, AI ഉപയോഗിക്കണം, നമ്മൾ ട്രെൻഡ്സ് ഒക്കെ എൻജോയ് ചെയ്യണം, പുതിയ ട്രെൻഡിനൊപ്പം നമ്മൾ നടക്കണം, ക്രിയേറ്റീവ് ആകണം. പക്ഷേ അതിനൊപ്പം വേണ്ട ഒരു കാര്യം എന്താണെന്നോ, ഡിജിറ്റൽ ലിറ്ററസി, അതായത് ടെക്നോളജി ഉപയോഗിക്കാൻ അറിയുന്നത് മാത്രം പോരാ. ടെക്നോളജി നമ്മളിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത്, നമ്മൾ എന്താണ് അതിന് കൊടുക്കുന്നത്, അതെവിടെയൊക്കെ ഉപയോഗിക്കപ്പെടും, ഇതൊക്കെ മനസ്സിലാക്കി ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരു 3 സെക്കൻഡ് റൂൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഫോട്ടോയിൽ പ്രൈവറ്റായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഇതിലുള്ള എല്ലാവരുടെയും പെർമിഷൻ ഉണ്ടോ എന്ന് നോക്കുക. മൂന്നാമത്തെ കാര്യം, ഈ ഫോട്ടോ നാളെ പബ്ലിക് ആയാലും ഓക്കെ ആണോ എന്ന് ചിന്തിക്കുക. മൂന്നിനും ഉത്തരം യെസ് എന്നാണെങ്കിൽ, ആൻസർ യെസ് ആണെങ്കിൽ ധൈര്യമായി ട്രെൻഡിലേക്ക് പോവാം. പക്ഷേ ഒരു ആൻസറെങ്കിലും നോ ആണെങ്കിൽ ഒരു സെക്കൻഡ് പോസ് നല്ലതാണ്. കാരണം ഒരു ട്രെൻഡ് മിസ്സായാൽ അടുത്ത ട്രെൻഡ് വരും, പക്ഷെ പ്രൈവസി മിസ്സായാൽ അത് തിരിച്ചു കിട്ടാൻ ഒരു അൺഡു ബട്ടൺ ഉണ്ടാകണമെന്നില്ല. അതിനാൽ ടെക്നോളജി നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട, ടെക്നോളജി സ്മാർട്ടായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഡിജിറ്റൽ വേൾഡിൽ സ്മാർട്ടായി ഇരിക്കുക എന്നത് എല്ലാം ഷെയർ ചെയ്യുന്നതല്ല, എന്ത് ഷെയർ ചെയ്യണം എന്ന് അറിയുന്നതാണ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പണ്ടൊക്കെ സ്കൂൾ കാലത്ത് ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പുസ്തകം അടയ്ക്കുന്നതിലും വേഗത്തിൽ നമ്മൾ ലഞ്ച് ബോക്സ് തുറക്കുന്ന സമയമാണ് അല്ലേ. ആ ഉച്ച നേരത്തെ ആ മണിമുഴക്കം കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു സ്മെല്ലിങ്ങിട്ട് വരും, ലഞ്ച് ടൈമിൻ്റെ സ്മെല്ലിങ്ങിട്ട് വരും. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ, മുംബൈയിൽ, താനെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ചില സ്കൂളുകളിൽ ഈ ലഞ്ച് ബ്രേക്കിൻ്റെ സീനൊക്കെ ഒന്ന് മാറുകയാണ്. അവിടെ വടാപ്പാവ്, സമൂസ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ മാറിയിട്ട് ആവി പറക്കുന്ന ഇഡ്ഡലിയും മുരിഞ്ഞു ദോശയും അവലുപ്പുമാവും സാമ്പാറും ഒക്കെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ മെനുവിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഇഡ്ഡലി ദോശയ്ക്ക് ഒരു ബിഗ് കംബാക്ക് കൊടുക്കുകയാണ് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെയും മഹാരാഷ്ട്രയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പുതിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കുറച്ച് വൈറലാണ്. അവരുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്, കുട്ടികൾ സ്കൂളിൽ നിന്ന് തന്നെ ഹെൽത്തി ഫുഡ് ചോയ്സസ് പരിചയപ്പെടണം. കാരണം കുട്ടികളുടെ ഭക്ഷണശീലം വീട്ടിൽ മാത്രം രൂപപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ. സ്കൂളിലെ ക്യാൻറ്റീനിൽ ദിവസവും കാണുന്നത് എന്താണ്, ഫ്രണ്ട്സ് കഴിക്കുന്നത് എന്താണ്, ബ്രേക്ക് സമയത്ത് എളുപ്പത്തിൽ കിട്ടുന്നത് എന്താണ്, ഇതൊക്കെ അവർ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിനെ ബാധിക്കും. അതുകൊണ്ട് ക്യാൻറ്റീൻ മെനു തന്നെ ഹെൽത്തിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് മഹാരാഷ്ട്ര ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കുന്നത്. ഹെൽത്തി ഫുഡ് കഴിക്കണമെന്ന് കുട്ടിയോട് ദിവസവും ദിവസവും ലെക്ചർ പറയേണ്ട ആവശ്യം കുറയും, പകരം ഹെൽത്തി ഫുഡ് തന്നെ അവരുടെ മുന്നിലുണ്ടാകും. കുട്ടികൾക്ക് ഇഡ്ഡലി ഇഷ്ടമാണോ എന്നൊരു ചോദ്യമുണ്ട്, അതോ ഇടവേളയിൽ വടാപ്പാവ് കണ്ടാൽ അവർ പിന്നെയും അതിലേക്കാണോ പോണത് എന്നൊരു കാര്യമുണ്ട്. ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബോറിംഗ് ഫുഡ് ആകരുത് എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഇഡ്ഡലി പ്രസന്റ് ചെയ്യുന്ന രീതിയിലും ടേസ്റ്റിന്റെ രീതിയിലും വെറൈറ്റി വേണം എന്നാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് പറയുന്ന കാര്യം. ഇനി കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മളും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം പാട്ടുകൾക്ക് ശേഷമായാലോ. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കുട്ടികളുടെ ഭക്ഷണ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേ പല ആളുകളും പറയുന്നുണ്ട്, ഒരു കാര്യം കഴിക്കില്ല, അവന് ഇതൊക്കെ ഇഷ്ടം, അതുകൊണ്ട് അതങ്ങോട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണു അല്ലേ, ജങ്ക് ഫുഡ്സ് എങ്കിലും കഴിക്കട്ടെ, അങ്ങനെ വളരട്ടെ എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളുണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നതിലും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുന്നത്. വീട്ടിലെല്ലാവരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ബാലൻസ്ഡ് ഫുഡും കഴിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്കും അത് നോർമൽ തിങ്ങായിട്ട് തോന്നും, അവർക്കും അത് കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഹെൽത്തി ഈറ്റിംഗ് കുട്ടികൾക്ക് മാത്രം കൊടുക്കേണ്ട ഹോംവർക്ക് അല്ല, വീട്ടിലുള്ള മുതിർന്നവരും കൂടെ ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ആണ്. ഇന്നത്തെ ചെറിയ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കൊണ്ട് ഫുഡ് ഹാബിറ്റ്സ് മാറില്ല, പക്ഷെ ദിവസവും പ്ലേറ്റിലിടുന്ന ചെറിയ മാറ്റങ്ങൾ കാലം കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാം. ഇപ്പോൾ വടാപ്പാവ് കഴിക്കരുത് എന്നല്ല, വടാപ്പാവിന് ഒരു സ്ഥാനം ഉണ്ടാകട്ടെ, അതുപോലെ നമ്മുടെ പ്ലേറ്റിൽ ഹെൽത്തി ഫുഡ്സിനും പെർമനന്റ് ആയിട്ടുള്ള സീറ്റ് കൊടുക്കാം. മഹാരാഷ്ട്രയിൽ സ്കൂളിലെ ക്യാൻറ്റീനിലെ മെനുവിൽ മാത്രമല്ല ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളത്. ക്യാൻറ്റീനിൽ കിട്ടിയാൽ മാത്രം പോരല്ലോ, കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ടേ? ആ കാര്യത്തിലും ഞങ്ങൾ പൂർണ്ണ ശ്രദ്ധാലുക്കളാണ് എന്ന് പറയാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ്. എന്താണ് കാര്യം എന്ന് പറയാം കാലിഡോസ്കോപ്പിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സ്കൂളിൽ മാത്രം ഹെൽത്തി മെനു കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവിടെ കഥ തീരുന്നില്ല കേട്ടോ. സ്കൂളിൽ ഇഡലി കിട്ടുന്നു, പക്ഷെ ഗേറ്റിന് പുറത്ത് സമൂസ കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടികൾ വീണ്ടും ആ വഴിക്ക് പോയില്ലേ എന്ന് ചോദിക്കുന്നവർക്കാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഈ കാര്യങ്ങൾ പറയുന്നത്. സ്കൂളിനുള്ളിൽ മാത്രമല്ല, സ്കൂളിന് ചുറ്റുമുള്ള 50 മീറ്റർ റേഡിയസിൽ ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോൾട്ട് ഉള്ള ജങ്ക് ഫുഡ് വിൽക്കുന്നത് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. അതായത് സ്കൂൾ ഗേറ്റിന്റെ പുറത്തിപ്പോ ഒരു ചെറിയ കടയുണ്ട്, അവിടെ നിന്ന് ഒരു സമൂസ, ഒരു വടാപ്പാവ്, പിന്നെ ഒരു കൂൾ ഡ്രിങ്ക്സ് എന്ന് കുട്ടി ഓർഡർ ചെയ്യാൻ നോക്കിയാൽ അവിടുത്തെ ചേട്ടൻ പറയും, സോറി മോനെ, ഈ 50 മീറ്റർ ഹെൽത്തി സോണാണ്, ഇവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. നിയമം ലംഘിക്കുന്ന വ്യാപാരികൾക്കെതിരെ നടപടിയെടുക്കാൻ സ്കൂൾ അധികൃതർക്ക് FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അധികാരവും നൽകിയിട്ടുണ്ട്. അപ്പൊ ഗ്രാമീണ മേഖലയിൽ ഇത് കൃത്യമായി നടപ്പാക്കാൻ ലോക്കൽ ബോഡീസിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹായം തേടാൻ സ്കൂളുകളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളോട് മാത്രം ജങ്ക് ഫുഡ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മുന്നിൽ ഹോട്ട് സമൂസ, ഫ്രഷ് വടാപ്പാവ് എന്നൊക്കെ ബോർഡ് കണ്ട് നിൽക്കുകയാണെങ്കിൽ കുട്ടിയോട് ഹെൽത്തി ചോയ്സ് എടുക്കാൻ പറയുന്നത് കുറച്ച് അൺഫെയർ അല്ലേ. അതുകൊണ്ട് ഐഡിയ ഭക്ഷണം ബാൻ ചെയ്യുക എന്നതല്ല, ഹെൽത്തി ചോയ്സ് എടുക്കാൻ കുട്ടികൾക്കൊരു എൻവയോൺമെന്റ് സൃഷ്ടിക്കുക, അത് കുറച്ചുകൂടെ ഈസി ആക്കുക. കാരണം ടെംപ്ടേഷൻ കുറച്ചു കഴിഞ്ഞാൽ ഡിസിഷനും ഈസി ആകുമല്ലോ. നമ്മളൊക്കെ മുതിർന്നവരായിട്ടും ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വീട്ടിൽ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് മേശപ്പുറത്ത് ചിപ്സിന്റെ പാക്കറ്റ് തുറന്നു വെച്ചാൽ ആദ്യം തീരുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ചിപ്സ് ആണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ഫുഡ് എൻവയോൺമെന്റ് കൂടെ മാറ്റണം. നല്ല ഹെൽത്തി ക്യാൻറ്റീൻ, ഹെൽത്തി സ്കൂൾ സോൺ, ഇതൊക്കെ ചെറിയ മാറ്റങ്ങളാണ് അല്ലേ. കുട്ടികളുടെ ഫ്യൂച്ചർ പ്ലേറ്റിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന കുഞ്ഞു മാറ്റങ്ങൾ പല ഭാഗത്തും ഇപ്പൊ വരുന്നുണ്ട്. നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പഠിപ്പിക്കുന്നതിൽ നല്ലതും നല്ല ഭക്ഷണം എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിന് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് വന്നതിൽ ബിഗ് ഹാറ്റ്സ് ഓഫ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട്

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഉങ്കൾ വാഴ്ക്കയിൽ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: ഹരിതഭൂമി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ ഒപ്പമുള്ളത് ഞാൻ സുനൽ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലെ എന്തായിരുന്നു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സെപ്റ്റംബർ മാസത്തിലെ വിവിധ വിളകളുടെ കൃഷി വിശേഷങ്ങളായിരുന്നു അല്ലെ? ഒരുപാട് വിളകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെങ്ങ്, അതുപോലെ തന്നെ നെല്ല്, നെല്ലിലെ കീടരോഗബാധ, പിന്നെ ശീതകാല പച്ചക്കറികൾ, അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് പറയാനുള്ളത് വിഷരഹിത പച്ചക്കറികൾക്കായിട്ട് വീട്ടിലൊരു അടുക്കള തോട്ടം എങ്ങനെ ഒരുക്കാം, അതുപോലെ തന്നെ വാഴ, മാവ്, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ വിളകളിൽ സെപ്റ്റംബറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം അടുക്കള തോട്ടമാണ് കേട്ടോ. അടുക്കള തോട്ടത്തിനായിട്ട് ദിനം പ്രതി കുറഞ്ഞത് 5 മുതൽ 6 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാനായിട്ട്. വെള്ളം കെട്ടിനിൽക്കാത്തതും ജലസേചനം എളുപ്പമുള്ളതുമായ സ്ഥലമായിരിക്കണം ഇത്. നിലത്താണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെങ്കിൽ സെന്റ് 1 ന് 800 ഗ്രാം കുമ്മായം ചേർത്ത് മണ്ണ് പരുവപ്പെടുത്തുകയും വേണം. 2 ആഴ്ചയ്ക്ക് ശേഷം മണ്ണിൽ സെന്റ് 1 ന് 20 കിലോഗ്രാം വരെ ജൈവവളം ചേർത്ത് തടങ്ങൾ ഒരുക്കാവുന്നതാണ്. ടെറസ് കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ പോട്ടിംഗ് മിശ്രിതം കൃത്യമായിട്ട് തയ്യാറാക്കണം. ഒരു ഭാഗം മേൽമണ്ണ്, ഒരു ഭാഗം ചകിരിച്ചോറ്, ഒരു ഭാഗം ജൈവവളം, അതായത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ എന്നിവ കലർത്തി വേണം ഗ്രോ ബാഗുകൾ നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് അടുക്കള തോട്ടം തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലം തിരഞ്ഞെടുക്കുന്നതും മണ്ണൊരുക്കുന്നതും. ഇനി അടുക്കള തോട്ടത്തിലെ വിള പരിപാലനം എങ്ങനെയൊക്കെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി അടുക്കള തോട്ടത്തിലെ വിള പരിപാലനം എങ്ങനെയൊക്കെയാണെന്ന് പറയാം. ചീര, വെണ്ട, വഴുതന, തക്കാളി, മുളക്, പയർ, മത്തൻ, വെള്ളരി എന്നിവ അടുക്കള തോട്ടത്തിന് അനുയോജ്യമാണ്. വിത്തുകളോ തൈകളോ ആഴത്തിൽ നടാതെ കൃത്യമായ അകലം നൽകി നടാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെയും വൈകുന്നേരവും ആവശ്യത്തിന് മാത്രം ജലസേചനം നടത്തണം. വളമായി ചാണകപ്പൊടി, കമ്പോസ്റ്റ്, വേപ്പും പിണ്ണാക്ക് എന്നിവ മാസത്തിൽ 2 തവണ നൽകുകയും ചെയ്യാം. കീടങ്ങൾക്കെതിരെ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, പുകയില കഷായം എന്നിവ തളിക്കാം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ എന്നിവ ഉപയോഗിച്ച് കുമിൾ ബാക്ടീരിയ രോഗങ്ങളെ തടയാനായിട്ട് സാധിക്കും. ഇനി വാഴയും കമുകും, അതിനെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സെപ്റ്റംബർ മാസത്തിലെ വിവിധ വിളകളിലെ കൃഷിവിശേഷങ്ങളാണ്, കൃഷി പരിപാലനങ്ങളാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വാഴയും കമുകിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓണ വിളവെടുപ്പിന് ശേഷം ഈ മാസം അവസാന വാരത്തോടുകൂടി നനക്കൃഷി തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. രോഗകീടബാധയില്ലാത്ത നല്ല സൂചിക്കന്നുകളാണ് നടീലിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. വാഴയുടെ കാര്യമാണ് പറയുന്നത്. കന്നുകൾ ചെത്തി കേടുവന്ന ഭാഗങ്ങൾ നീക്കി ചാണകം ചാരക്കുഴമ്പിൽ മുക്കി വെയിലത്തുണക്കി തണലിൽ സൂക്ഷിക്കണം. നടുന്നതിന് രണ്ടാഴ്ച മുമ്പ് കുഴിയെടുത്ത് സൂര്യപ്രകാശം കൊള്ളിക്കുന്നത് കീടങ്ങളെ നശിപ്പിക്കും. കമുകിന് കഴിഞ്ഞ മാസം വളം നൽകിയില്ല എങ്കിൽ ഇപ്പോൾ 10 കിലോ ജൈവവളം നൽകാം. രണ്ടാഴ്ചയ്ക്ക് ശേഷം യൂറിയ 100 ഗ്രാം, മസൂറി ഫോസ് 100 ഗ്രാം, പൊട്ടാഷ്യ 120 ഗ്രാം എന്നിവ ചേർത്ത് കൊടുക്കണം. ഇനി മാവും കശുമാവും, ഈ രണ്ട് വിളകളിൽ സെപ്റ്റംബർ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞുതരാം മനോഹരമായ പാഠം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് വിളകൾ മാവും കശുമാവുമാണ്. മാവുകൾക്ക് വളപ്രയോഗത്തിനുള്ള സമയമാണ് ഇത്. 10 വർഷത്തിന് മുകളിൽ പ്രായമുള്ള മാവിന് യൂറിയ 550 ഗ്രാം, രാജ്ഫൂസ് 900 ഗ്രാം, പൊട്ടാഷ് 625 ഗ്രാം എന്നിവ ചുവട്ടിൽ നിന്ന് 1.5 മുതൽ 3 മീറ്റർ അകലത്തിൽ ചാലെടുത്ത് നൽകണം. മാവ് പൂക്കുന്നതിനായിട്ട് കൾട്ടാർ പ്രയോഗം ഈ മാസം പകുതിയോടെ നടത്താം. ഇതിന് 2 ആഴ്ച മുമ്പ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് തളിക്കുന്നത് പൂവിടലിന് വളരെ നല്ലതാണ്. കശുമാവിന് മരം 1 യൂറിയ 1.5 കിലോഗ്രാം, സൂപ്പർഫോസ്ഫേറ്റ് 2 കിലോഗ്രാം, പൊട്ടാഷ് 1.2 കിലോ എന്നിവ നൽകാം. കുമിൾ രോഗ പ്രതിരോധത്തിനായിട്ട് 1% ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി റംബൂട്ടാൻ, പുലാസാൻ, കൈതച്ചക്ക പോലുള്ള പഴവർഗ്ഗങ്ങളിൽ സെപ്റ്റംബർ മാസത്തിൽ എന്തൊക്കെ പരിപാലനമാണ് കൊടുക്കേണ്ടത് എന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അടുത്തത് റംബൂട്ടാൻ, പുലാസാൻ, കൈതച്ചക്ക, കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട് കേട്ടോ. വിളവെടുപ്പ് കഴിഞ്ഞ റംബൂട്ടാൻ പുലാസാൻ ചെടികളിലെ ചെറു ചില്ലകൾ രണ്ടിലകൾ സഹിതം മുറിച്ചു മാറ്റണം. തുടർന്ന് നാനോ DAP സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് കൂടുതൽ പൂമുകുളങ്ങൾ ഉണ്ടാകാം. കിഴങ്ങ് വർഗ്ഗങ്ങളുടെ വിളവെടുപ്പ് കാലമാണിത്. കേടുപാടുകളില്ലാത്ത കിഴങ്ങുകൾ വിത്തിനായി മാറ്റിവെക്കാം. മധുരക്കിഴങ്ങ് നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് ഇത്. കൈതച്ചക്ക തോട്ടങ്ങളിൽ വെള്ളം വാർന്നു പോകാനുള്ള ചാലുകൾ കീറണം. ഹാർട്ട് റോട്ട് രോഗം കണ്ടുകഴിഞ്ഞാൽ 1% ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് തളിച്ച് നിയന്ത്രിക്കുക. ഇനി ഏലം കൃഷിയിൽ ഈ ഒരു മാസം ശ്രദ്ധിക്കണം.

0: watching you.
1: ഹരിതഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഏലത്തെ കുറിച്ച് പറയാം. ഏലത്തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടരേണ്ട സമയമാണിത്. പഴുക്കുന്നതിന് മുമ്പ് കായകൾ പറിച്ച് സംസ്കരിച്ചാലേ നല്ല പച്ച നിറം ലഭിക്കുകയുള്ളൂ. വിത്ത് ശേഖരണത്തിനും വിത്ത് പാകുന്നതിനും ഇത് അനുയോജ്യമായ സമയമാണ്. 1 മീറ്റർ വീതിയുള്ള വാരങ്ങളിൽ 10 സെന്റിമീറ്റർ അകലത്തിൽ വിത്തിട്ട് പൊടിമണ്ണ് വിതറി പുതയിടണം. തോട്ടങ്ങളിൽ 2 വളപ്രയോഗമായിട്ട് ജൈവവളം 2.5 മുതൽ 5 കിലോഗ്രാം വരെ നൽകാം. രാസവളങ്ങളായ യൂറിയ, റോക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നിവയും നൽകാം. കുമൽ രോഗങ്ങൾക്കെതിരെ 1% ബോഡോ മിശ്രിതം തളിക്കുകയും തോട്ടങ്ങളിൽ പുതയിടൽ നടത്തുകയും വേണം. ഇനി കുരുമുളക് കൃഷിയെക്കുറിച്ചാണ് പറയാനുള്ളത്. കുരുമുളക് കൃഷിയിൽ സെപ്റ്റംബർ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞേരാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കുരുമുളകാണ്. കുരുമുളകിലെ ദ്രുതവാട്ടം തടയാനായിട്ട് സ്യൂഡോമോണസ് ലൈനി ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുകയും തണ്ടുകളിൽ തളിക്കുകയും വേണം. വാട്ടം ബാധിച്ച ചെടികൾക്ക് PGPR1 നൽകുന്നത് നല്ലതാണ്. രണ്ടാം വളപ്രയോഗമായിട്ട് യൂറിയ 50 ഗ്രാം, സൂപ്പർഫോസ്ഫേറ്റ് 150 ഗ്രാം, പൊട്ടാഷ്യ 120 ഗ്രാം എന്നിവ ചെടിയുടെ ചുവട്ടിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലത്തിൽ നൽകി മൂടണം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ച് പൊള്ളുവണ്ടിന്റെ ആക്രമണം തടയാനായിട്ടും പറ്റും. താങ്ങുമരങ്ങളുടെ കൊമ്പുകോതൽ നടത്താനും ഈ മാസം അനുയോജ്യമാണ്. ഇനി കുറച്ചുകൂടെ വിളകളേ ഉള്ളൂ. ഇഞ്ചി, മഞ്ഞൾ, പയർ വർഗ്ഗങ്ങൾ, ഇവയിൽ ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. പക്ഷെ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട്
2: കേൾക്കാം.
3: പാടാ

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിൽനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത വിളകൾ, ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വിളകളിൽ അടുത്ത വിളകൾ ഇഞ്ചി, മഞ്ഞൾ, പയർവർഗ്ഗങ്ങളാണ്. ഇഞ്ചിയിലും മഞ്ഞളിലും കള നിയന്ത്രണം നടത്തി മണ്ണടുപ്പിച്ചു കൊടുക്കേണ്ട സമയമാണിത്. ഇഞ്ചിയിലെ തണ്ട് തുരപ്പിനെതിരെ ട്രൈക്കോകാർഡുകളും കടജീകലിനെതിരെ സ്യൂഡോമോണസും പ്രയോഗിക്കാം. ഇലചീകൽ രോഗത്തിന് ബോഡോ മിശ്രിതം ഫലപ്രദമായിരിക്കും. തടങ്ങളിൽ മഴവെള്ളം കെട്ടിനിൽക്കാതെ പുറത്തേക്ക് ഒഴുകിപ്പോകാനായിട്ട് ശ്രദ്ധിക്കണം. ചെറുപയർ, വൻപയർ എന്നിവ നെൽപ്പാടങ്ങളിലെ രണ്ടാം വിളയായിട്ടോ കരകൃഷിയായിട്ടോ ഈ മാസം വിതയ്ക്കാം. റൈസോബിയം ഉപയോഗിച്ച് വിത്തുപരിചരണം നടത്തുന്നത് നൈട്രജൻ സ്ഥിരീകരണത്തിനും മികച്ച വിളവിനും സഹായിക്കും. കൃത്യസമയത്ത് പരിചരണവും അല്പം ശ്രദ്ധയും നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് നമുക്ക് സമൃദ്ധമായിട്ടുള്ള വിളവ് തിരികെ തരും. ഈ സെപ്റ്റംബർ മാസത്തിൽ എല്ലാവരുടെയും തോട്ടങ്ങളും പാടങ്ങളും പച്ചപ്പണിഞ്ഞ് സമൃദ്ധിയിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ച് പറഞ്ഞ് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4.

0: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
6: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
5: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ എന്ന ഈ ഒരു സെന്റൻസ് ഇല്ലേ, അതായത് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ, ഇതുകൊണ്ട് ജീവിതത്തിൽ എത്ര എത്ര പ്രശ്നങ്ങളാണ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുക അല്ലെ. ഇപ്പൊ എക്സാം ഡേറ്റ് മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്ക് പഠിക്കാം, ഗസ്റ്റ് വരുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്ക് വീടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം, അവർക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാം, സാലറി വരുന്നതിന് മുന്നേ എക്സ്പെൻസസ് ഒക്കെ ഒന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ വേറെ കഥകളാണ്. പക്ഷേ കറണ്ട് പോകുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കെ സി ബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്ന ആ പലക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ. അപ്പോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വൈദ്യുതി വകുപ്പ് നമ്മുടെ ക്ഷമയെ. കെ സി ബി എന്തായാലും ഇനി വരുന്ന ഒരാഴ്ചയിലെ പവർ കട്ട് സമയം മുൻകൂട്ടി അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അയ്യോ കറണ്ട് പോയല്ലോ എന്ന് പെട്ടെന്ന് ഞെട്ടുന്നതിന് പകരം ആ ഈ സമയത്താണല്ലോ കറണ്ട് പോകുന്നത് എന്നൊരു എസ് എം എസ് നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പൊ എസ് എം എസ് വന്നു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകുക പവർ കട്ടിന് മുന്നേ എസ് എം എസ് വരും. എസ് എം എസിന് മുന്നേ നമ്മുടെ പ്ലാനിംഗ് ഒക്കെ ഉണ്ടാവണം. കാരണം കറണ്ട് ഉണ്ടാവില്ല സെപ്റ്റംബർ മാസം മുഴുവൻ എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. പല സമയങ്ങളിലായിട്ട് ഏകീകൃതമായിട്ടുള്ള സമയങ്ങളിലായിരിക്കും ഇനി മുതൽ കറണ്ട് പോവുക എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറണ്ട് പോകുന്ന സമയത്തെക്കുറിച്ച് ടെൻഷൻ വേണ്ട, കെ സി ബി മുൻകൂട്ടി പറയും, നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. അതിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ, കറണ്ട് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ കേൾക്കണം അല്ലെ. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ് 12 മണി മുതൽ 2 മണി വരെ സമയം. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് കേൾക്കണമെന്ന് തോന്നുന്ന പാട്ട്, ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന പാട്ട്, ഈ മൂഡിന് ഇപ്പൊ കേൾക്കാൻ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന പാട്ടൊക്കെ എന്റെ അടുത്ത് ചോദിക്കാം. ഞാൻ ആ പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്ത് തരും. 8281509000 ആണ് പാട്ടുകൾ ചോദിക്കാനുള്ള നമ്പർ. അപ്പൊ വേഗം തന്നെ എസ് എം എസ് ആയിട്ട് നിങ്ങളുടെ പാട്ട് റിക്വസ്റ്റുകൾ അയക്കാം. ഇനിയിപ്പോ ഇൻസ്റ്റഗ്രാം നിങ്ങളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഹല്യ എഫ് എം 90.4 ഇൻസ്റ്റഗ്രാം പേജിൽ പോവുക. അവിടുന്ന് ഒരു ഡയറക്ട് മെസ്സേജ് എനിക്ക് അയക്കുക, ചേച്ചി എനിക്ക് ഈ ഒരു പാട്ട് വേണേ, അല്ലെങ്കിൽ അബി ഈ പാട്ടൊന്ന് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പാട്ട് വെച്ച് തരും. ഇനിയിപ്പോ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കണം, പാട്ടുകൾ ചോദിക്കണം, വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. 8281509000 എന്ന നമ്പറിലേക്ക്.

0: യെസ്, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിന് ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. എനിക്ക് ഈ പാട്ടിന്റെ ഫീമെയിൽ പോർഷൻ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ശ്രുതി ഹസന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്, എന്ത് രസമാണ് അല്ലേ. അപ്പൊ വാരണമായിരം എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ ഫസ്റ്റ് കോളർ ഈസ് ഓൺലൈൻ. ഹലോ, ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ് അബി.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണോ? ഇല്ല, ബാലൻ ഗുഡ് മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഗുഡ് മോർണിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ. വിശേഷമൊക്കെ സുഖമായിട്ട് പോണു. അപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള ടൈം ആയോ?
1: ആയിക്കൊണ്ടിരിക്കണം, ഒരു മണി ആ സമയത്തായിരിക്കും കഴിക്കാം.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ ബാലന് കേൾക്കേണ്ടത്?
1: അതിനു മുമ്പ് കഴിഞ്ഞ പാട്ടില് എത്ര സിംഗേഴ്സ് ഉണ്ടായിരുന്നു അബി?
0: മൂന്ന് സിംഗേഴ്സ് ഉണ്ടായിരുന്നു.
1: അതെ, എനിക്ക് മൂന്ന് സിംഗേഴ്സ് ഒക്കെ കേട്ട, അതുകൊണ്ട് ചോദിച്ചു.
0: മൂന്ന് സിംഗേഴ്സ് ഉണ്ടായിരുന്നു, രണ്ടുപേരും മെയിൽ വോയിസ് ആണ്. ഒന്ന് ശ്രുതി ഹസൻ ആണ് ഫീമെയിൽ വോയിസ് പാടിയിരിക്കുന്നത്, വോക്കൽസ് ഒക്കെ പാടിയിരിക്കുന്നത്. ഓക്കെ,
1: അല്ല എനിക്ക് ഇനിയൊരു ഫീമെയിൽ വോയിസ് ശബ്ദം കൂടി കേട്ടായിരുന്നു.
0: അതെയോ? എനിക്ക് തോന്നുന്ന ശ്രുതി ഹസൻ മാത്രമാണ് ഉള്ളതെന്നാണ് കേട്ടോ.
1: പക്ഷെ എനിക്ക് കേട്ടത് ആ എന്താ പറയാ, സ്റ്റുഡിയോയിലുള്ള ഒരു ശബ്ദം കൂടെ കേട്ടു.
0: ഓ മൈ ഗോഡ്. വേണ്ട വേണ്ട, നമുക്ക് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണ്ട. അപ്പൊ വേഗം പാട്ട് പറഞ്ഞോ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അഭി, നമ്മുടെ പൊർക്കാലം എന്നൊരു സിനിമയുണ്ട്, മുരളി മീനയൊക്കെ അഭിനയിച്ച കുറച്ച് പഴയ സിനിമയാണ്.
0: അതെ,
1: അതില് ചിങ്കിച്ച ചിങ്കിച്ച സയപ്പ് കളർ ചിങ്കിച്ച എന്ന ചിത്ര ചേച്ചി പാടിയ ഒരു സാരിയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടില് മുഴുവൻ സാരിന്റെ വരികൾ മാത്രമേ പറയണത്, ഒരു സ്ത്രീക്ക് സാരിയോട് എത്ര ബന്ധമുണ്ട്, എന്തൊക്കെയാണ് അതിനെ കുറിച്ച് ഈ പാട്ടിൽ മുഴുവനായി കേട്ടവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും.
0: ഓക്കെ ഓക്കെ, ആ പാട്ട് കാണാൻ ഭയങ്കര കളർഫുൾ ആണല്ലേ, പച്ച നീല വെള്ള ചോപ്പ് അല്ലേ, കുറെ കളേഴ്സ് ഉള്ള ഒരു പാട്ട്.
1: ആ സിനിമയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് മീന ഈ അലക്കറിന്റെ ഒരു ക്യാരക്ടറാണ്.
0: ഓക്കെ ഓക്കെ, അവരെല്ലാരും ഒരുമിച്ചിരുന്ന് അലക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ഇതല്ലേ. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാൻ പാല. ഇത് ആർക്കാ ഡെഡിക്കേഷൻ ചെയ്യേണ്ടത്?
1: സ്പെഷ്യലി ഡെഡിക്കേഷൻ അബിക്ക് മാത്രം.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മൾ വിളിച്ചത് ബാലനാണ്. അപ്പൊ ബാലൻ ചോദിച്ച പാട്ട് ജിങ്കിച്ച ജിങ്കിച്ച എന്ന പാട്ടാണ്, പോർക്കാലം എന്ന തമിഴ് സിനിമയിലെ പാട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് ഞാൻ മുഴുവനായിട്ട് കേട്ടിട്ടില്ല, പക്ഷെ കാണുമ്പോഴത്തേക്കും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പാട്ടായിട്ടാണ് ഫീൽ ചെയ്യണേ. നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ദേവികയാണ്. ദേവിക അയച്ചിട്ടുള്ള മെസ്സേജ്, ഹായ് ചേച്ചി, എനിക്ക് മധു പകരു എന്ന പാട്ട് വെച്ചു തരാമോ? ഐ ആം ദേവിക, ഫസ്റ്റ് ടൈം ആണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് പള്ളാത്തേരിയിൽ നിന്ന്. ഓക്കെ, ഹായ് ദേവിക. അപ്പൊ ദേവികയുടെ ഫേവറേറ്റ് സോങ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ മധു പകരു എന്ന പാട്ട് നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. Chum, chum, chum.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. വെൽക്കം ബാക്ക്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
2: ഹലോ, അഭിരാമി.
1: ഗുഡ് ആഫ്റ്റർനൂൺ, അടിപൊളിയായിട്ടിരിക്കുന്നു. നിങ്ങൾ ആരാ സംസാരിക്കണേ? പറയൂ.
2: നാഗരാജ്
1: ചേട്ടനാണ്. എന്താണ്, എങ്ങനെ പോകുന്നു? വർക്കൊക്കെ അടിപൊളിയായിട്ട് പോകുന്നോ?
2: ഓണം കഴിഞ്ഞതോ ഇത്രയും വർക്കൊക്കെ കുറവായി.
1: കുറവായി അല്ലേ? ഓക്കെ, കുറച്ച് നമുക്ക് റെസ്റ്റ് വേണ്ടേ? ഓണത്തിന് നമ്മള് ഭയങ്കര വർക്കായിരുന്നില്ലേ? അതാണ്.
2: അങ്ങനെയല്ല, നമ്മുടെ ജോലിയൊക്കെ എപ്പോഴും ഒരുപോലെ തന്നെ, അതിന് പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല.
1: ഓക്കെ, അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ട് പോട്ടെ. ഇനി ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് മനസ്സിൽ ചേർത്ത മഹാരാസ. അതിലെ പാട്ട് വന്നിട്ട് ആരംഗം താനൊരുങ്ക് ആറ് കടൽ നീയൊരുങ്ക് ശ്രീരംഗം താനൊരുങ്ക്, ആ പാട്ട് കാണും.
1: ഓക്കെ, ഇത് ജാനകിയമ്മ പാടിയ പാട്ടാണ് അല്ലേ? മനു ആൻഡ് ജാനകിയമ്മ അല്ലേ? ഓക്കെ, ഈ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ?
2: ആ, ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മൾ ഗാനക്കുയിൽ രത്നാവതി അമ്മ.
1: ഓക്കെ, രത്നാവതി അമ്മയ്ക്കാണ് ഡെഡിക്കേഷൻ അല്ലേ?
2: അതെ,
1: നമുക്ക് എന്തായാലും രത്നാവതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾപ്പിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് നാഗരാജ് ചേട്ടനാണ്. മനസ്സുക്കെത്ത മഹാരാസ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് പാലക്കാട് നിന്ന് അമീന അൽത്താഫ് ആണ്. അസലായവളെ ഫ്രം ഖലീഫ പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ പ്ലേ ചെയ്യാലോ? അപ്പോ അമീനയ്ക്ക് വേണ്ടിയിട്ട് അസലായവളെ എന്ന പാട്ടും വരുന്നു. രണ്ട് പാട്ടുകൾക്ക് ശേഷം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വേഗം തിരിച്ചെത്താം. ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലൈവ് ആയിട്ട് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ 8281509000 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമില് അഹല്യ FM 90.4 ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പോവാ. അവിടെ നിന്ന് ഒരു ഡയറക്ട് മെസ്സേജ് ഇങ്ങോട്ട് അയക്കുക. പാട്ടും നിങ്ങളുടെ പേരും സ്ഥലവും വെച്ചിട്ടുള്ള ഒരു മെസ്സേജ് അയക്കുക. ഞാനിപ്പോ ആ പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്തു തരും. സോ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
2: Listen without break. With Ahalya FM 90.4.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിക്ക് തുടക്കമായി. ഏഷ്യാകപ്പ് പുരുഷ വിഭാഗം ഹോക്കി സെമിയിൽ ഇന്ത്യ മലേഷ്യ പോരാട്ടം ഉച്ചകഴിഞ്ഞ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ ഉക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. നാളെ ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് പുടിൻ പുലർച്ചെ തലസ്ഥാനത്ത് എത്തി. വൈകിട്ട് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ നിലവിലെ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രാദേശിക സംഭവ വികാസങ്ങളും പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. ലോകക്ഷേമം മുഖ്യലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. ആഗോളക്ഷേമം ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ അർത്ഥവത്തും ക്രിയാത്മകവുമായ ചർച്ചകൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. ഫിക്കി, സിഐഐ, അസോച്ചം എന്നീ വ്യവസായ സംഘടനകളുമായി സഹകരിച്ച് ബ്രിക്സ് ബിസിനസ് കൌൺസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും കരുത്തുറ്റ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നതിനും അതിർത്തി കടന്ന് നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും തന്ത്രപ്രധാന വേദിയായി ഫോറം നിലകൊള്ളുന്നു. ഭീകരവാദത്തെ എതിർക്കാനും അതിനെതിരെ നിലകൊള്ളാനും ഇന്ത്യയുടെ ദൃഢനിശ്ചയം അചഞ്ചലമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകര ആക്രമണങ്ങളുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഭീകരവാദം ലോകമെമ്പാടും എണ്ണമറ്റ ജീവനുകൾ കവർന്നെടുത്തതായി അദ്ദേഹം വ്യക്തമാക്കി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. ഭീകരവാദമെന്ന വിപത്തിനെ നേരിടാൻ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയെന്ന് അന്താരാഷ്ട്ര നാണയനിധി അറിയിച്ചു. വെല്ലുവിളികൾക്കിടയിലും സേവന കയറ്റുമതി മേഖലകളിലെ മികച്ച പ്രകടനമാണ് വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് IMF കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഡയറക്ടർ ജൂലി കോസാക് പറഞ്ഞു. എണ്ണ വിലയിലുണ്ടാകുന്ന വർധന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും IMF നിരീക്ഷിച്ചു വരികയാണെന്ന് അവർ അറിയിച്ചു. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 108.77 US ഡോളറിലെത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പണപ്പെരുപ്പം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശുചീകരണ ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ മുന്നൊരുക്കത്തിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപയോഗം കൂടിയതുകൊണ്ടാണിതെന്നും മന്ത്രി സണ്ണി ജോസഫ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാത്രിയിൽ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും AC ഫാൻ ഉപയോഗം കൂടിയതും വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായെന്നും മന്ത്രി അറിയിച്ചു. KSEB വൈദ്യുതി വാങ്ങുവാൻ പെട്ടെന്ന് സാധിക്കില്ലെന്നും അതിന് അനേകം നടപടിക്രമങ്ങളുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സൂക്ഷിച്ചുവെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കീമിംഗ് ഇല്ലെന്നും ഇതിന് പദ്ധതികൾ കാസർകോട്ട് മൈലാട്ടിയിലും മുള്ളേരിയിലും കണ്ണൂർ ശ്രീകണ്ഠപുരത്തും തിരുവനന്തപുരം പോത്തൻകോടും മലപ്പുറം അരീക്കോടും പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉൽപ്പാദിപ്പിച്ച് രാത്രിയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്ന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കിയതും പ്രതിസന്ധിക്ക് കാരണമായെന്നും കരാർ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ കേസ് നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ അവസ്ഥ മനസ്സിലാക്കി പ്രയാസങ്ങൾക്കിടയിലും വൈദ്യുതി നിയന്ത്രണത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നലെ വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിൽ ആയിരുന്നുവെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി ലഭ്യതയിൽ 700 മുതൽ 900 മെഗാവാട്ടിന് കുറവുണ്ടായെന്നും KSEB അറിയിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിക്ക് പാലക്കാട്ട് തുടക്കമായി. പദ്ധതി മന്ത്രി എൻ ഷംസുദ്ദീൻ അട്ടപ്പാടിയിലെ അഗളിയിൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് കൂടെ പദ്ധതി നടപ്പാക്കുന്നത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, PTA പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, ST പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ സ്കൂളിൽ എത്താത്ത കുട്ടികളെ തിരികെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ചൈനയിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളിനാണ് ഇന്ത്യ തകർത്തത്. നാളെ കൊറിയ മലേഷ്യ മത്സര വിജയികളെ ഇന്ത്യ സെമിയിൽ നേരിടും. പുരുഷ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:15 സെമിയിൽ മലേഷ്യയെ നേരിടും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് 2-ാം സെമിയിൽ ഇന്ന് ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8:00 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ വിജയികളുമായി മത്സരിക്കും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17-ന് സെമിഫൈനലും 18-ന് ഫൈനലും നടത്തും. ഇടുക്കി സത്രം എയർസ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്നാണ് നടപടി. നിർമ്മാണത്തിനാവശ്യമായ 6.5 ഏക്കർ ഭൂമി വനം വകുപ്പ് നൽകുന്നതിന് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പ് കൈമാറും. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ.
2: വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി സത്രം എയർസ്ട്രിപ്പിന്റെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC എയർ വിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് ഇവിടെ എയർസ്ട്രിപ്പ് നിർമ്മിച്ചത്. 800 മീറ്റർ റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാംഗർ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. വ്യോമസേനയുടെ ചെറുവിമാനവും ഹെലികോപ്റ്ററും പരീക്ഷണ ലാൻഡിംഗ് വിജയകരമായി നടത്തിയെങ്കിലും പിന്നീട് പെയ്ത കനത്ത മഴയിൽ റൺവേയുടെ ഷോൾഡർ ഇടിഞ്ഞുപോയി. ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതും റോഡ് ടാറിംഗ് നടത്തുന്നതും വനം വകുപ്പ് തടഞ്ഞതോടെയാണ് നിർമ്മാണം പൂർണ്ണമായും സ്തംഭിച്ചത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നുവെന്ന് MLA പറഞ്ഞു. തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മണ്ണ് പരിശോധനയ്ക്ക് ടെണ്ടർ ക്ഷണിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി.
0: 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച ചരിത്ര നേട്ടം കൈവരിച്ച് ദക്ഷിണ റെയിൽവേ. ഈ മേഖലയിലെ അവസാനത്തെ 71 കിലോമീറ്റർ പട്ടുക്കോട്ടെ കാരേക്കുടി പാതയിലെ വൈദ്യുതീകരണ ജോലികൾ വിജയകരമായി പൂർത്തീകരിച്ചാണ് നേട്ടം കൈവരിച്ചത്. ഇതോടെ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14-ന്. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കുന്നു. പ്രവൃത്തിദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 28, 29, 30 തീയതികളിൽ 2-ാം ഘട്ട പണിമുടക്കിനും അടുത്ത മാസം 26 മുതൽ അനിശ്ചിതകാല പണിമുടക്കിനും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിക്ക് തുടക്കമായി. ഏഷ്യാകപ്പ് പുരുഷ വിഭാഗം ഹോക്കി സെമിയിൽ ഇന്ത്യ മലേഷ്യ പോരാട്ടം ഉച്ചകഴിഞ്ഞ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: FM 90.4. It's rhythm of Palakkad.

0: പൃഥ്വിരാജിന്റെ റീസെന്റ്ലി ഇറങ്ങിയ സിനിമയാണ് ഖലീഫ എന്ന സിനിമ. ഖലീഫ എന്ന സിനിമയ്ക്ക് വേണ്ടി ജേക്സ് ബിജോയ് മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, അസലായ അവളെ എന്ന പാട്ട്. നല്ല രസമുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്ക്. നമ്മൾ ഇനി അടുത്ത പാട്ടുകളിലേക്ക് പോവാനായിട്ട് പോവാണ്. പാട്ട് ചോദിച്ച് എന്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, അവരാൻ മോളെ, ഞാൻ അപ്പൊ ഒരു മാധവേട്ടാണ്.
0: മാധവേട്ട, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് പറയൂ.
1: കൃഷ്ണ കൃപ സാഗരം എന്നുള്ള പാട്ടാ വേണ്ടത്.
0: ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: അഖലിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും വേണ്ടിയിട്ടാണ് പാട്ട്.
0: ഓക്കെ, താങ്ക് യു. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് മാധവേട്ടനാണ്. മാധവേട്ടൻ ചോദിച്ച പാട്ട് സർഗം എന്ന സിനിമയിലെ കൃഷ്ണകൃപാസാഗരം എന്ന പാട്ടാണ്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുള്ളത് സരിതാ മോഹനാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഐ എം സരിതാ മോഹൻ. ഹായ് സരിതാ മോഹൻ, എനിക്കൊരു സോങ് വെച്ചു തരുമോ? സമ്മതം തന്നിട്ടേ നൻപ് എന്ന സോങ്, തമിഴ് സോങ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. അപ്പോ സരിതയുടെ ഫേവറേറ്റ് സോങ് സമ്മതം തന്നിട്ടേ നമ്പ് എന്ന സോങ് വരുന്നുണ്ട്. കാതൽ ദേവത എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇളയരാജ കമ്പോസ് ചെയ്ത പാട്ടാണ്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ച് വിളിക്കാം, അതുപോലെ മെസ്സേജ് അയക്കാം. 8281509000 എന്ന നമ്പറിലേക്ക്.

0: യെസ്, അതാണ് പാട്ട്. കാതൽ ദേവതേ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്, എസ് പി ബിയുടെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തിൽ. നമ്മുടെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, സന്തോഷേട്ടൻ അത്തിക്കോട്.
0: സന്തോഷേട്ടാ, സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? സുഖാണ്.
1: ഹാപ്പി.
0: ഓക്കെ, അപ്പൊ പറയൂ, ആ ഹാപ്പിനെസ്സിൽ പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: വേട്ടയാട് വിളയാടിലെ പാർത്ത മുതൽ നാളെ എന്ന പാട്ട്.
0: പാർത്ത മുതൽ നാളെ എന്ന പാട്ട്. ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എന്റെ ഫാമിലിക്കും അഖിലയിൽ കേൾക്കുന്ന എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടിയിട്ട്. ഈ സിനിമ ഇഷ്ടമാണോ?
1: ആ, സിനിമ ഇഷ്ടമാണ്, ആ പാട്ട് ഇഷ്ടമാണ്, ആ പാട്ട് രംഗങ്ങൾ ഇഷ്ടമാണ്.
0: ഓക്കെ, അടിപൊളി പാട്ടാണ്, നല്ല റൊമാന്റിക് ആയിട്ടുള്ള പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം.
1: പാട്ട് കമലഹാസന്റെ പാട്ട് പറയുമ്പോൾ പ്രത്യേകം
0: പ്രത്യേകം ഒരു ഇഷ്ടം കൂടുതലുണ്ട് അല്ലേ?
1: ഇഷ്ടം കൂടുതൽ.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. താങ്ക് യു. അപ്പൊ നമ്മളെ വിളിച്ചത് സന്തോഷേട്ടനാണ്. ചോദിച്ച പാട്ട് പാർത്ത മുതൽ നാളെ എന്ന പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്, എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് സത്യനാരായണൻ ചേട്ടൻ ഫ്രം പുതുശ്ശേരി. നമസ്തേ അഹല്യ, ഇൻസ്റ്റന്റ് ഗാനം ഗണപതി പപ്പ മോറിയ അഭിമന്യു എന്ന സിനിമയിലെ പാട്ട്. വിനായക ചതുർത്ഥി ആശംസകൾ എല്ലാ ശ്രോതാക്കൾക്കും അഹല്യയിലുള്ള എല്ലാവർക്കും ആയിട്ട് കേൾപ്പിക്കാമോ? സസ്നേഹം സത്യനാരായണൻ പുതുശ്ശേരി. ഓക്കെ, അപ്പൊ സത്യനാരായണൻ ചേട്ടൻ ചോദിച്ച പാട്ട് അഭിമന്യു എന്ന സിനിമയിലെ ഗണപതി ബപ്പ മോറിയ എന്ന പാട്ടും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് തിരിച്ചെത്താം. നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ വിളിക്കാം. 8281509000 എന്ന നമ്പറാണ് വിളിക്കാനും മെസ്സേജ് അയക്കാനുമുള്ള നമ്പർ. ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പൊ നിങ്ങളെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് അഹല്യ FM പേജ് എടുത്ത് നോക്കുക. അതിൽ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നടക്കാൻ പോകുന്ന കുറേയധികം ഇവന്റുകളുടെ കാര്യം ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫ്ലാഷ് മോബ് ചലഞ്ച്, ഡാൻസ് ചലഞ്ച് മത്സരം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് കാണാം. ഒപ്പം നിങ്ങൾക്ക് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഒരു മെസ്സേജ് അയച്ചേക്ക്, ഇൻസ്റ്റഗ്രാം ത്രൂ ഒരു മെസ്സേജ് അയച്ചേക്ക്, ഹായ് അഹല്യ എനിക്ക് ഈ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പാട്ട് വെച്ചു തരാം. അപ്പൊ ലൈവായിട്ട് പാട്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കാം, വിളിക്കാം. 8281509000 എന്ന നമ്പറിലേക്ക്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത 2 പാട്ടുകളിലേക്ക് പോവാണ്. അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് സുമേഷ് യാക്കര. സ്ഥിതി എന്ന സിനിമയിലെ ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാൻ ഓമലേ എന്ന് തുടങ്ങുന്ന ഗാനം, ആ പാട്ടിനെ കുറിച്ച് ചെറിയ വിവരണം കൂടി പറഞ്ഞാൽ സന്തോഷമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ വിവരണത്തിലേക്ക് വരാം. അതിനു മുന്നേ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരമുണ്ട്. ഇതാരാ സംസാരിക്കണേ? ഭാസ്കരൻ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? പറയൂ.
1: ചിന്നത്തമ്പി
0: എന്ന സിനിമയിലെ ഒരു പാട്ട് വെച്ചിരണം അല്ലേ?
1: ഓക്കെ,
0: ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ എന്തെങ്കിലും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ,
0: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞത് ചിന്നത്തമ്പി എന്ന സിനിമയിലെ ഒരു പാട്ട് വെച്ചു കൊടുക്കാനാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ ബാക്ക് ടു നമ്മുടെ സ്ഥിതി എന്ന സിനിമയിലെ പാട്ട്, ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാൻ ഓമലെ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം ബേസിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഒന്നാമത്തെ കാര്യം, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഉണ്ണിമേനോൻ മ്യൂസിക് ചെയ്ത് ഉണ്ണിമേനോൻ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത് പ്രഭാവർമ്മ. ഈ വരികൾ ആണ് ഏറ്റവും അധികം ബ്യൂട്ടി എന്ന് തോന്നുന്നു. പിന്നെ ഒരു കവിത പോലത്തെ ഒരു പാട്ടല്ലേ ഈ ഒരു പാട്ട്. ഒരു ചെമ്പനീർ പൂവിർത്തു ഞാൻ ഓമലേ എന്ന് തുടങ്ങുന്ന വരി മുതൽ അവസാന വരി വരെ എന്തൊക്കെ ഒരു പ്രണയത്തിന് വേണ്ടി എനിക്ക് ചെയ്യാതിരുന്നിട്ടും ഞാൻ ചെയ്തില്ല എന്ന് പറയുന്ന ഒരു പാട്ടാണ്. സാധാരണ എല്ലാവരും പറയുന്നത് സ്നേഹമാണെങ്കിൽ, ലവ് ആണെങ്കിൽ എക്സ്പ്രസ് ചെയ്യണം, എക്സ്പ്രഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കണം അല്ലെ. എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹം വെറും ഒന്നുമില്ലാത്തതാണ്, ഒന്നുമില്ല എന്ന് പറയാറുണ്ട്. മാധവിക്കുട്ടിയൊക്കെ പറയാറുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അതിന് പിന്നെ വല്ല വാല്യൂ ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ പ്രകടിപ്പിക്കാത്ത സ്നേഹം, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവരുടെ ഒരു പാട്ടായിട്ടാണ് എനിക്ക് ഈ ഒരു പാട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ചെമ്പനീർ പൂവിർത്തും ഞാൻ ഓമലി ഒരു വേള നിന്നേർക്ക് നീട്ടിയില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തില്ല എന്നാണ് പറയുന്നത് ഈ ഒരു പാട്ടിൽ. അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രണയഗാനാണ്. പക്ഷെ ഞാനൊക്കെ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ, ലവ് എന്ന് പറയുന്ന സംഗതി എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം എന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. സ്ഥിതി എന്ന സിനിമയിലെ പാട്ട് സുമേഷിന് വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം. ഒപ്പം ഭാസ്കരൻ ചേട്ടൻ ചോദിച്ച ചിന്നത്തമ്പി എന്ന സിനിമയിലെ പാട്ടും വരുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: യെസ്, അതാണ് പാട്ട്. ചിന്നത്തമ്പി എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്ക് കൂടെ ഒരു കോളറും ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മനെ.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: ഞാൻ രത്നാവതി അമ്മയാണ്.
0: രത്നാവതി അമ്മേ, പറയൂ, ഭക്ഷണം കഴിച്ചോ?
1: കഴിച്ചു മനെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് പാട്ടൊക്കെ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് റെഡിയാണ് നമ്മൾ, അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ, പറയൂ.
1: പ്രവാഹമേ സ്വർഗീയ സായോജ

0: ഓക്കെ, സൂപ്പർ, അടിപൊളിയായിട്ട് പാടി. എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. രത്നാവതി അമ്മ ചോദിച്ച പാട്ട് സർഗം എന്ന ചിത്രത്തിലെ പ്രവാഹം എന്ന പാട്ടാണ്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് റോക്സ് ആണ്, ഫ്രം കുവൈറ്റ്. പ്ലീസ് പ്ലേ പറന്ത് സെല്ലവ മൂവി ഓക്കെ കൺമണി. ഓക്കെ കൺമണി എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ല രസമാണ്. ആ സിനിമയും നല്ല ഒരു ക്യൂട്ട് റൊമാൻറ്റിക് സ്റ്റോറിയാണ്, മണിരത്നത്തിന്റെ സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എ ആർ റഹ്മാൻ ചെയ്ത പറന്ത് സെല്ലവ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. വളരെ സ്ലോ ആയിട്ടുള്ള, അധികം ഒന്നും ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഉപയോഗിക്കാതെ മിനിമൽ ആയിട്ട് കമ്പോസ് ചെയ്ത പാട്ടാണെന്ന് എ ആർ റഹ്മാൻ പറഞ്ഞ പാട്ടാണ് ഓക്കെ കൺമണിയിലെ പറന്ത് സെല്ലവ എന്ന പാട്ട്.
1: പറന്ത് സെല്ലവ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. സർഗം എന്ന സിനിമ ഒരു മ്യൂസിക്കൽ ഡ്രാമ സിനിമയാണ്. അതിൽ ഒരുപാട് നല്ല ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ് ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞ സ്വരരാഗ ഗംഗാ പ്രവാഹം എന്ന പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം 1:32 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എന്റെ കൂടെ അടുത്തൊരു കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം മേഡം, ഞാൻ എന്റെ പേര് ഷീല, ധോണി എന്നാണ് വിളിക്കുന്നത്.
0: ധോണി എന്നാണ് വിളിക്കുന്നത്? ധോണി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ടാണോ? ധോണി വാട്ടർഫാൾസിലൊക്കെ പോയിട്ടുണ്ടോ?
1: ആ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്.
0: ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ?
1: ഇല്ല, അതിന് പോയിട്ടില്ല.
0: അതിന് പോയിട്ടില്ല. വാട്ടർഫാൾസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ?
1: ആ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ ഷീല ചേച്ചി വർക്ക് ചെയ്യാണോ?
1: ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ട്രീറ്റ്മെന്റിലാണ്, വീട്ടിലാണ്. അപ്പോ ഞാന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ കൂട്ടുകൂടുന്നത് ഇപ്പോ അടുത്തിടയ്ക്കാണ്.
0: ഓക്കെ, അടിപൊളി. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക, പാട്ടുകളൊക്കെ ചോദിക്കുക, കേൾക്കുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ട? ഞാനൊരു പാട്ട് വെച്ചുതരാം.
1: മേഡം എനിക്ക് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് നീ വരുമ്പോൾ, ആ പാട്ട് കേൾക്കാനൊരാഗ്രഹം.
0: ആ പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം തോന്നി, നേരെ നമ്മളെ ഡയൽ ചെയ്തു അല്ലേ?
1: അതെ, വിളിച്ചപ്പോ തന്നെ ആദ്യമായിട്ട് വിളിക്കാണ്, കിട്ടി. അതൊരു ഭാഗ്യമായി.
0: അതൊരു ഭാഗ്യമായി. എന്തായാലും ശീലശേഷി കേൾക്കാൻ കാത്തിരിക്കുന്ന പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ.
1: ആയിക്കോട്ടെ, താങ്ക് യു.
0: ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഷീല ചേച്ചിയാണ്, ധോണി എന്നാണ് വിളിക്കുന്നത്. അപ്പോ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. നമുക്ക് ആ ഒരു പാട്ട് വെച്ച് കൊടുക്കാം അല്ലേ? പാട്ട് കേൾക്കാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. അതിനൊപ്പം ഒരു പാട്ടുകൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ജിജീഷാണ് ഈ ഒരു പാട്ട് ചോദിച്ചേക്കണേ. ഹായ് മാം, എനിക്ക് ബിഗിൽ എന്ന മൂവിയിലെ ഉനക്കാക വാഴ്ക നിനക്കിറേൻ എന്ന പാട്ട് വെച്ചുതരുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ജിജീഷും ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. ജിജീഷിന്റെ ഫേവറേറ്റ് സോങ്ങും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ഓ മൈ ഗോഡ്, എന്തൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അല്ലേ. മാധുര ധാര തലുരി, എ ആർ റഹ്മാൻ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നമുക്ക് തന്ന പാട്ടാണ് ബിഗിൽ എന്ന സിനിമയിലെ ഉനക്കാക എന്ന പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ ഒരു കോളർ ഉണ്ട്, കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഹലോ, ഇതാരാണ്?
1: ഞാൻ അഭിലാഷ് ആണ്.
0: അഭിലാഷ് എവിടുന്നാ വിളിക്കുന്നത്?
1: കഞ്ചിക്കോട്ടുന്നാ
0: വിളിക്കുന്നത്. അഭിലാഷിന് ഏത് പാട്ടാ കേൾക്കണ്ടേ, പറയൂ.
1: ഒരു പഴയ ദേവരാഗം എന്ന ഫിലിമിലെ ശിശിരകാലമേഘമേതന,
0: ആ ഒരു പാട്ടാണ് ഇപ്പൊ കേൾക്കാൻ തോന്നി ഈ പാട്ട് അല്ലേ.
1: അതെ അതെ.
0: ഓക്കെ അഭിലാഷ്, ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ടങ്ങ് പ്ലേ ചെയ്ത് കൊടുക്കാം. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് അഭിലാഷാണ്. അഭിലാഷിന് ഇപ്പൊ കേൾക്കണം എന്ന് തോന്നുന്ന പാട്ട് ശിശിരകാല മേഘമിഥൻ എന്ന പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടല്ലേ. ദേവരാഗം എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ല രസമാണ് കേൾക്കാൻ. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകൾ എന്ന് പറയുമ്പോൾ ശരത് ചോദിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട് ഫ്രം മൂവാറ്റുപുഴ, ഓ ശാന്തി ശാന്തി എന്ന പാട്ട്. വാരണമായിരമാണ് മൂവി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരത്തിന്റെ ആ ഒരു ഫേവറേറ്റ് സോങ് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ഒപ്പം ഒരു പാട്ടിനുള്ള ടൈം കൂടിയുണ്ട്. ആ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ജാജ്വലാണ്. സോങ് ഖിന്ന സോന തീനു റബ് നേ ബനായ, ആർട്ടിസ്റ്റ് നസ്രത് ഫത്തേ അലി ഖാൻ, റിക്വസ്റ്റഡ് ബൈ ജാജ്വൽ മേൽപ്പറമ്പ്. ഓക്കെ, അപ്പൊ ജാജ്വൽ നസ്രത് ഫത്തേ അലിഖാന്റെ ആ ഒരു പാട്ട് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ജാജ്വലിന് വേണ്ടി ആ ഒരു പാട്ടും കൂടെ കേൾക്കാം. മൂന്ന് പാട്ടുകൾക്കൊപ്പം പാട്ടുകൾ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഇന്നത്തെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം അവസാനിക്കുകയാണ്. അപ്പൊ വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായി വെച്ച് തരാൻ ഇൻസ്റ്റന്റ് പാട്ടിൽ കേട്ടുമുട്ടും വരേക്കും ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ബൈ ബൈ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
3: Ormagal ke sugandhameki. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സംഗീതം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ വളരെ ആകസ്മികമായി സംഗീത ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കീബോർഡ് വാങ്ങിത്തരാം എന്ന് പാരന്റ്സ് പറയാണ്. എന്നാൽ ആ കീബോർഡിനോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുകയും ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ മുകളിൽ വാങ്ങിക്കുകയും സ്വന്തമായി പാട്ട് കമ്പോസ് ചെയ്യാൻ പഠിക്കുകയും ചെയ്ത ഒരു സെൽഫ് ടോട്ട് സംവിധായകൻ. SH കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അന്ന് അവിടുത്തെ പ്രാർത്ഥനാ ഗീതം അദ്ദേഹമാണ് കമ്പോസ് ചെയ്തത്. ഇന്നും ആ സ്കൂളിൽ ഇപ്പോഴും പ്ലസ് ടു കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ കമ്പോസ് ചെയ്ത പാട്ട് തന്നെയാണ് അവിടുത്തെ പ്രയർ സോങ് ആയിട്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോളേജിലെത്തുന്നതും ഒരു റോക്ക് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും, അങ്ങനെ ഒരു സംഗീത സംവിധായകന്റെ ജീവിതത്തിലേക്ക് സംഗീതം പല വഴികളിലൂടെ കടന്നു വന്ന ഒരു വലിയ ജീവിതകഥയാണ് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ ഗാനം ഏത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ലയൺ എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി ശ്വേതാ മോഹനും ഉദിത് നാരായണനും ചേർന്ന് പാടിയിട്ടുള്ള സുന്ദരി ഒന്നു പറയൂ എന്ന ഗാനമാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം RG ഹീര, ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ക്രോണിക് ബാച്ചിലർ എന്നൊരൊറ്റ സിനിമ മതി ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനെ ഓർക്കാൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആൻഡ് നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ ഓരോ പാട്ടും അതിന്റെ സൗണ്ടിങ്ങും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഉണർവ് ലഭിച്ച പോലുള്ളൊരു ഫീൽ ആയിരുന്നു അതിലെ ഓരോ പാട്ടുകളും നമുക്ക് സമ്മാനിച്ചത്. ചെന്നൈയിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം അസിസ്റ്റ് ചെയ്യുകയും അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണലിസമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ സ്വയംവര ചന്ദ്രിക എന്ന പാട്ടിലേക്ക് വരുമ്പോൾ ആക്ച്വലി അതൊരു താരാട്ടുപാട്ടായിട്ട് എപ്പോഴോ ദീപക് ദേവ് കമ്പോസ് ചെയ്തു വെച്ചൊരു പാട്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ആ പാട്ട് നമുക്കൊരു പ്രണയഗാനമായി മാറ്റണം എന്ന് ഡയറക്ടർ ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അതിന്റെ താളമൊക്കെ ഒന്ന് മാറ്റി മൊത്തത്തിൽ ആ പാട്ടൊന്ന് മാറിയെങ്കിലും ഒരു പ്രണയഗാനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ പാട്ടിലുണ്ട് എന്ന് തിരിച്ചറിയുകയും അവസാനം ആ പാട്ട് തന്നെ ഫിക്സ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു താരാട്ടുപാട്ടിൽ നിന്ന് ഒരു പ്രണയഗാനമായി മാറിയ സ്വയംവര ചന്ദ്രിക ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. ആ സിനിമ ഷൂട്ട് ചെയ്യുകയും ആ ഷൂട്ടിംഗ് ഒക്കെ ആദ്യമായിട്ട് കാണാൻ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയതും മമ്മൂക്കയെ കണ്ടതൊക്കെ ദീപക് ദേവ് ഇന്നും ഒരു നല്ല ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. പി ജയചന്ദ്രനും സുജാത മോഹനും ചേർന്ന് പാടിയ പാട്ട്, കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത് ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയ ഒരു ഡയറക്ടറാണ് സിദ്ദിഖ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സംഗീത സംവിധായകർ എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് പൊതുവെ മലയാള സിനിമയിലൊക്കെ സംഗീത സംവിധായകരായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ വേണമോ, അല്ലെങ്കിൽ ഇതൊരു ചലഞ്ച് ആയിരിക്കുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ ചിന്തിച്ചിരുന്ന സമയത്ത് ഈ പരിപാടി തന്നെ തുടങ്ങിയാൽ മതി, ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസ് കൊടുത്തത് സിദ്ദിഖ് എന്ന ഡയറക്ടറാണെന്ന് പല ഇന്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞു. സോ അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നതും അവിടെ നിന്നാണ് ഒരുപാട് എക്സ്പീരിയൻസുകൾ അദ്ദേഹത്തിന് കിട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഒന്നും അറിയാത്തൊരു പയ്യൻ വെറും 10,000 രൂപയും കൊണ്ട് അന്ന് കയ്യിലുള്ള കീബോർഡൊക്കെ കൊണ്ട് ഒരു വണ്ടിയിലെടുത്തിട്ടിട്ട് ഒരു ആഗ്രഹത്തിന്റെ പുറത്തങ്ങ് ഇറങ്ങാണ്. പക്ഷേ ആ 10,000 രൂപ ചെക്ക് പോസ്റ്റിൽ തിരിച്ച് പോലീസിന് കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആഗ്രഹങ്ങളാണ് മനുഷ്യന്മാരെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെ. പ്രോഗ്രാമേഴ്സിനെ ഇഷ്ടമില്ലാതിരുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ കഴിവിലും തൻ്റെ പാട്ടിലും തൻ്റെ ചുറ്റുമുള്ള ആളുകളിലുമൊക്കെ വിശ്വസിക്കുകയും ഒരു നല്ല പാട്ടുകാരനായി മലയാള സിനിമയിൽ തൻ്റെതായ ഒരു ഇടം നേടിയ ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് ദീപക് ദേവ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, എന്നാൽ ഇത് ദീപക് ദേവ് ആണ് ചെയ്തത് എന്ന് പലർക്കും അറിയാത്തൊരു പാട്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഉറുമി എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനമാണ്. ഈ പാട്ടിലൂടെയാണ് യേശുദാസും ശ്വേത മോഹനും ഒരുമിച്ച് ഒരു ഡ്യുവറ്റ് സോങ് പാടുന്നത്. കൈതപ്പുറമാണ് വരികൾ എഴുതിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഗാനം പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീരയാണ് നിങ്ങളോടൊപ്പം. അഹല്യ FM 90.4 സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജീനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു ഭംഗിയായ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഒരു മ്യൂസിക്കൽ ജേണിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചാബി സോങ്ങിന്റെ ടച്ച് നമുക്ക് കേൾക്കണമെങ്കിൽ ചിരി ചിരിയോ എന്ന ഗാനം കേട്ടാൽ മതിയാവും. ശബ ഓ ബല്ലേ ബല്ലേ ശബ ഹോ ഹോ. ഈ ഒരു പോർഷൻ ഒരു ചെറിയൊരു സാമ്പിൾ പോർഷനാണ്. പണ്ട് നമ്മൾ പഞ്ചാബി ഗാനങ്ങളിലൊക്കെ കേട്ടിരുന്ന ഒരു സാധനം. പക്ഷെ അത് മലയാള സിനിമയിൽ മലയാള പാട്ടുകളിൽ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ വളരെ ധൈര്യപൂർവ്വം ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് പ്ലേസിൽ ഇത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയും ആ പാട്ടിനെ വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ അത് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയായിരുന്നു ചിരി ചിരിയോ എന്ന ഗാനം. ഒരുപാട് പേര് പുച്ഛിച്ചെങ്കിലും മലയാളികൾ എന്നും നല്ല പാട്ടുകളെ നെഞ്ചോട് ചേർത്തിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു കല്യാണ പാട്ട് അല്ലെങ്കിൽ ഒരു ഒരു സെലിബ്രേഷൻ സോങ് എന്നൊക്കെ പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വന്നിരുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസും ഗംഗയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത ക്രോണിക് ബാച്ചലർ സിനിമയിലെ ഗാനം. ഓണഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

നല്ല ആക്ടേഴ്സിനെ പാടിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു സംഗീത സംവിധായകനാണ് ദീപക് ദേവ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പൃഥ്വിരാജ് ആൻഡ് ദീപക് ദേവ്, ഈ ഒരു കോമ്പോയില് നമ്മൾ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കോമ്പോനൊരു നിമിത്തമായിട്ടാണ് എപ്പോഴും ദീപക് ദേവ് സംസാരിച്ച് കേട്ടിട്ടുള്ളത്. വളരെ പ്രൊഫഷണലിസം ഉള്ള ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൻഡ് പൃഥ്വിരാജ് മാത്രമല്ല, പൃഥ്വിരാജിന്റെ ബ്രദറും നല്ലൊരു പാട്ടുകാരനാണ് ഇന്ദ്രജിത്. പൃഥ്വിരാജിന്റെ ആ ഒരു സിംഗിങ് സ്റ്റൈലിനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പുതിയ മുഖം എന്ന് പറയുന്നത്. ആ സിനിമയിലെ ആ സിറ്റുവേഷന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അത് പൃഥ്വിരാജിന്റെ സൗണ്ടിൽ കേട്ടപ്പോൾ അത് മലയാളികൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തല്ല, ഒരു നല്ല പാട്ടുകാരന് ഒരു ആപ്റ്റ് സിറ്റുവേഷനിൽ ഒരു നല്ല പാട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് ഈ പാട്ടിനെ പറ്റി അദ്ദേഹം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പുതിയ മുഖം എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത് പൃഥ്വിരാജ് പാടിയ ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ദീപക് ദേവിന്റെ പല പാട്ടുകളും റീൽസിലും ഷോർട്സിലും ഒക്കെ നമ്മളിങ്ങനെ മാറി മാറി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് പിറക്കുകയും ആ പല പാട്ടുകളും കാലങ്ങൾക്ക് ശേഷം ആളുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് നേരിട്ട ഒരു സിനിമയായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ പല പാട്ടുകൾ പലർക്കും ഇഷ്ടപ്പെട്ടു, പലരും വളരെ മോശമായി അതിനെപ്പറ്റി കമന്റ് ചെയ്യുകയുണ്ടായി. പൃഥ്വിരാജിന്റെ മകളെ വെച്ചൊരു പാട്ട് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ എന്ന് ചോദിച്ചവരോട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ തന്നെ മറുപടി നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു വലിയ തീരുമാനമായിരുന്നു അലങ്കൃത പൃഥ്വിരാജിനെ കൊണ്ട് അതിലെ പാട്ട് പാടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ക്വിക്ക് ലേണർ ആയ അലങ്കൃതയെ വളരെ ഭംഗിയായി തന്നെ പ്രസന്റ് ചെയ്യാൻ ആ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്തൊരു പാട്ടായിരുന്നു എമ്പുരാൻ സിനിമയിലെ കാവലായി എന്ന് പറയുന്ന ഒരു ഗാനം. ഒരുപാട് പേർക്ക് മിക്സഡ് ഒപ്പീനിയൻ ഉള്ളൊരു പാട്ടാണ് കാവലായി എന്ന് പറയുന്നത്. ഈ പാട്ട് എന്തിനാണ് ആ സിനിമയിൽ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സാഡ് ട്രൂത്ത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഡെപ്ത് ഉള്ള ഒരു പാട്ടാണ്. സമയമെടുത്ത പാട്ട് കേൾക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. മുരളി ഗോപി വരികൾ എഴുതി, ജോബ് കുര്യൻ പാടി, എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദീപക് ദേവ് കമ്പോസ് ചെയ്ത കാവലായി എന്ന ഗാനം. ഓൺലി ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വേൽമുരുക ഹരോഹര, ഈ ഒരു ഒറ്റ ഗാനം മതി ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഈസ് RJ ഹീരാവതി. പക്ഷെ ഈ പാട്ട് സാധാരണ ഒരു ദീപക് ദേവ് സംഗീതത്തിൽ നിന്നും ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യമായി ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ അപ്രോച്ച് ചെയ്ത ഒരു പാട്ട് തന്നെയായിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു കോളേജ് ഫെസ്റ്റ് എടുത്താലോ, അല്ലെങ്കിൽ ഒരു ഒരു ആഘോഷം എടുത്താലോ, ഈ പാട്ട് മാറ്റി വെച്ചിട്ട് അത് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ആൻഡ് ഈ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആ സമയത്ത് ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നാടൻ സിനിമയാണ്, ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്, ഒരു നാടൻ സ്റ്റൈല് നമുക്ക് പിടിക്കണം. അതിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞു കൊടുത്തത് നരസിംഹം എന്ന സിനിമയിലെ താങ്കണക്കത്തില്ലെന്നില്ലെന്ന് പറഞ്ഞ പാട്ടാണ്. ഈ പാട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേര് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പഞ്ചാബി ഒരു ഒരു സ്റ്റൈലാണ് ശരിക്കും അതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആ ഒരു ഇൻസ്പിറേഷനിൽ ഒരു പാട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. 2-3 മണിക്കൂറിനുള്ളിൽ ഒരു എൻറ്റയർ സ്ട്രക്ചർ ഉണ്ടാക്കുകയും അത് ഇഷ്ടപ്പെടുകയും ഡയറക്ടറിനും പാട്ടുണ്ടാക്കാൻ പറഞ്ഞ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂർ പറയും, നമുക്കിത് ലാലേട്ടിനെ കേൾപ്പിക്കണം, ലാൽ സാറിനെ കേൾപ്പിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും. അപ്പം ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ അദ്ദേഹം റിജക്ട് ചെയ്താലോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ, അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം, ഇതുണ്ടാക്കാൻ പറഞ്ഞ ആൾക്കും ഇത് ഷൂട്ട് ചെയ്ത ആൾക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്നാണ് ആദ്യം അദ്ദേഹം ചോദിച്ചത്. എങ്കിൽ ഞാനിത് അഭിനയിക്കും, എനിക്കിത് കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഒരു ആക്ടറിന് വിചാരിച്ചാൽ വേണമെങ്കിൽ ആ പാട്ട് മാറ്റാമായിരുന്നു ആ സിനിമയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയാമായിരുന്നു. പക്ഷേ അതൊരു ഡയറക്ടറിന് വിട്ടുകൊടുക്കുകയും ഒരു സംഗീത സംവിധായകനിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന് പറയുന്നത്. സോ ഈ പാട്ട് അദ്ദേഹത്തിന് വളരെ സ്പെഷ്യലാണ്, നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയ പാട്ട്, ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ വിത്ത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഓരോ പാട്ടും ഓരോ നിമിത്തമാണ് അല്ലെങ്കിൽ ഓരോ ഭാഗ്യമാണ് ഓരോരുത്തരിലേക്ക് എത്തിച്ചേരുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനിലേക്ക് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന പാട്ട് വന്നത് വളരെ രസമുള്ള ഒരു സ്റ്റോറിയിലൂടെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരാണ്. ശരിക്കും ഈ സിനിമ കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത് ദേവാസാർ ആയിരുന്നു, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ദീപക് ദേവ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എത്തുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ഓൾറെഡി ഒരു പാട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു, ലൈക്ക് ഒരു രണ്ട് ലൈൻ ഓൾറെഡി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു. അതാണ് സീത സീത നീ ഒന്നാം നമ്പർ എന്നായിരുന്നു ആ പാട്ട് ആക്ച്വലി. പക്ഷേ കലാഭവൻ മണി ചേട്ടൻ ആ സമയത്ത് ഈ പാട്ട് ഇങ്ങനെ തന്നെ വരണം, ഈ ട്യൂണിൽ തന്നെ വരണം എന്ന് വാശി പിടിക്കുകയും അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ സീത സീത നീ ഒന്നാം നമ്പർ എന്ന ഗാനം പാടുകയൊക്കെ ചെയ്തത്. റെക്കോർഡ് ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ശരിക്കും കൈതപ്പുറം അതിൻ്റെ വരികൾ എഴുതാൻ വന്ന സമയത്താണ് കൈതപ്പുറം തിരുമേനി പറയുന്നത് സീത സീത എന്ന് അവിടെ വയ്ക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു പാട്ടായതുകൊണ്ട് സോന മോന അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് വെച്ച് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാമെന്ന് പറയുകയും അങ്ങനെയാണ് സോന സോന നീ ഒന്നാം നമ്പർ എന്ന പാട്ടുണ്ടാവുന്നത്. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്ത സമയത്ത് കലാഭവൻ മണിച്ചേട്ടൻ പാടിയിരിക്കുന്നത് സീത സീത നീ ഒന്നാം നമ്പർ തന്നെയായിരുന്നു. ഒരു ചെറിയ ഡിഫറൻസ് ഇന്ന ട്യൂൺ ഉണ്ടായിരുന്നു, പക്ഷേ പാടിയതിനു ശേഷം ദീപക് ദേവ് അത് മാറ്റുകയും സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന് തിരിച്ച് റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ച് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അതൊക്കെ മാറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന സോനാ സോന എന്ന പാട്ടിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഇൻട്രസ്റ്റിംഗ് കഥ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരുള്ള ചേതന സ്റ്റുഡിയോയിലാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെൻ ജോൺസൺ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി കലാഭവൻ മണിയും മാൽഗുഡി സുഭയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ദീപക് ദേവിൻ്റെ മ്യൂസിക്കൽ on Ahalya FM 90.4 with RJ Hira. Stay tuned. Check it out.

എ ആർ റഹ്മാന്റെ കയ്യിലുണ്ടായിരുന്ന സെയിം കീബോർഡ് ദീപക് ദേവിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എ ആർ റഹ്മാനും ദീപക് ദേവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. എ ആർ റഹ്മാന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീബോർഡ് അദ്ദേഹം യു എസിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. പക്ഷെ അത് അതിലുണ്ടായിരുന്ന ഒരു പീസ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദീപക് ദേവിന്റെ കീബോർഡിലേക്ക് അദ്ദേഹം എത്തുന്നതും. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി അതൊന്ന് കടമെടുക്കുകയൊക്കെ ചെയ്ത് ഒരു ഒരു പിന്നാമ്പുറ കഥ ശരിക്കും ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ കാണാനൊരു ഭാഗ്യം ഉണ്ടാവുകയും അദ്ദേഹത്തിനോട് പല എക്സ്പീരിയൻസുകൾ ചോദിക്കുകയും പല ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ഒരു കഥയുണ്ട്. പക്ഷെ ഏതാണ് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിത്താറാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഗിത്താറിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ മറ്റൊരു പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് പറയാതെ അറിയാതെ. ഒരു വളരെ പെയിൻ ഉള്ള ഒരു പാട്ടാണ്. ഒരു സിറ്റുവേഷന് കറക്റ്റായിട്ട് ആപ്റ്റൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാനം. നമ്മൾ ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് അതിൽ കേട്ടിട്ടുണ്ടെങ്കിലും ആ സിനിമയുടെയും ആ ഒരു ഒരു ഡയറക്ടറിന്റെ ഒരു സംഘർഷത്തിലൂടെയും ഒരു ഫാമിലി ലൈഫിന്റെയും ഒരു പ്രണയത്തിന്റെയും ഒരു വിരഹത്തിന്റെയും ഒക്കെ എല്ലാ വേദനകളും സ്ട്രഗിളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പാട്ട് എന്ന് വേണം പറയാൻ. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണിത്. സോ തീർച്ചയായിട്ടും ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് സംഗീതം കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പല രീതിയിൽ വന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്ന് സഞ്ചരിച്ചു പോകുന്നതിൻ്റെ ഒരു സുഖം അത് ഒരു സംഗീത സംവിധായകന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഒരു സംഗീത യാത്രയായിരുന്നു ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരുപാട് മനോഹര ഗാനങ്ങളും കഥകളും ഇനിയുമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇന്റർപ്റ്റ് ചെയ്യാണ്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കിന്നര ഗാനം എന്ന ഗാനമാണ്. സ്പീഡ് ട്രാക്ക് എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പാട്ട്, ഒരു റൊമാൻറ്റിക് സോങ് ആണ്. എനിക്ക് തോന്നുന്നു ഉദിത് നാരായണൻ പ്ലസ് സുജാത മോഹൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു മലയാളം അറിയാത്ത ഒരാളായിട്ട് കൂടി ഉദിത് നാരായണന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാനും ഇത് മിമിക് ചെയ്യാനും ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട്. സോ പാട്ടുകളിലൂടെയും റീൽസിലൂടെ ഒക്കെ നമ്മൾ പിന്നെയും പിന്നെയും കേൾക്കുന്ന ഈ പാട്ടിനെ ഇതിനൊക്കെ ഒരു റിഫ്രഷിംഗ് ഫീൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ദീപക് ദേവിന്റെ പല പാട്ടുകളെയും മാറ്റി നിർത്തുന്നത്. സോ വീണ്ടും വീണ്ടും ആ ഒരു റിഫ്രഷിംഗ് മൊമെന്റിലേക്ക് ഇനിയും നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇനിയും ഒരുപാട് പാട്ടുകൾ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനിൽ നിന്നുണ്ടാകണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ഉദിത് നാരായണനും സുജാത മോഹനും ദീപക് ദേവിന്റെ മ്യൂസിക്കിൽ സ്പീഡ് ട്രാക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. ആൻഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: മലയാള ഭഗവതി, മലയാള ഭഗവതി, മറുതാണി വായാല് മന്ദിരത്തെ ചൊന്നേനേ, മണം പോലെ വാഴ്കിന്ര മകരാസ നീതാനേ, ഗുരുമേട് ഗോപുരമായി ധനരേഖ ധാരാളമായി, ജാതകത്തിൽ ഉള്ളതയ്യാ സങ്കടങ്ങളില്ലയ്യാ, ചന്ദ്രരായി സൂര്യരായി ഉംപേര് നിലച്ചിരുക്ക, ജക്കമ്മ വാക്ക് ചൊല്ല ജാമത്തിൽ വന്നാളയ്യാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളിൽ ഒന്നായ പ്രസവത്തിന് ശേഷം ചില അമ്മമാരെ നിശബ്ദമായി വിഴുങ്ങുന്ന അതികഠിനമായ ഒരു മാനസിക അവസ്ഥയെക്കുറിച്ചാണ്. അതാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആഘോഷവും സന്തോഷവുമാണ്. എന്നാൽ ആ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയുടെ ഉള്ളിൽ വൻതോതിലുള്ള സങ്കടവും ഒന്നിനോടും താല്പര്യമില്ലായ്മയും എപ്പോഴും കരയണമെന്ന തോന്നലും അനുഭവപ്പെടാറില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? എല്ലാവരും കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഞാനൊരു നല്ല അമ്മയല്ല എന്ന തരത്തിലുള്ള കടുത്ത കുറ്റബോധം കൊണ്ട് ആ അമ്മ തനിയെ ഇരുന്ന് നീറാറുണ്ട്. എന്നാൽ അമ്മമാരെ, എല്ലാവരോടായിട്ട് ഞാനൊരു കാര്യം പറയാം, ഇത് നിങ്ങളുടെ ഒരു കുറ്റമല്ല. പ്രസവത്തിന് ശേഷം നിങ്ങളുടെ ശരീരത്തിലും തലച്ചോറിലുണ്ടാകുന്ന അതിതീവ്രമായ ഹോർമോൺ വ്യതിയാനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളുമാണ് ഇതിനൊക്കെ കാരണം. ഈ ഗൗരവമായ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് സമൂഹവും കുടുംബവും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയും എന്നാൽ വളരെ സിമ്പിളായും ഞാൻ പറഞ്ഞുതരാം ഒരിടവേളയ്ക്ക് ശേഷം.

ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4. നമ്മൾ പ്രസവാനന്തര വിഷാദത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി, ശരിയല്ലേ? ഇവിടെ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ബേബി ബ്ലൂസ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നിവ തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണ്. പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ 80% അമ്മമാരിലും ചെറിയ രീതിയിലുള്ള മൂഡ് സ്വിങ്സ്, കരച്ചില്, വിശ്രമമില്ലായ്മ എന്നിവയൊക്കെ കാണാറുണ്ട്. ഇതിനെയാണ് ബേബി ബ്ലൂസ് എന്ന് വിളിക്കുന്നത്. ഇത് 2 ആഴ്ചയ്ക്കുള്ളിൽ തനിയെ മാറിപ്പോകും. എന്നാൽ പ്രസവം കഴിഞ്ഞ് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ട് മാറാതെ നിൽക്കുന്നതും ദിവസങ്ങൾ ചെല്ലുംതോറും കൂടുതൽ രൂക്ഷമായി മാറുകയും ചെയ്യുന്നത് അതികഠിനമായ അവസ്ഥയാണ്. പ്രസവാനന്തര വിഷാദം അഥവാ PPD, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഗർഭകാലത്ത് ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ പ്രസവം കഴിയുന്നതോടെ ഒറ്റയടിക്ക് താഴേക്ക് പോകും. തലച്ചോറിലെ രാസമാറ്റങ്ങൾ ഈ വിഷാദത്തിനും പ്രധാന കാരണമാണ്. ഇതിന്റെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

0: അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ PPD അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്റെ കാരണങ്ങൾ പറഞ്ഞു. ഇനി ഒരു അമ്മയിൽ വിഷാദ രോഗം ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് കുഞ്ഞിനോടൊട്ടും സ്നേഹമില്ലാതെ വരിക, വൈകാരിക ബന്ധം തോന്നാതിരിക്കുക, കുഞ്ഞിനെ ഒന്ന് തൊടാനോ പരിചരിക്കാനോ ഭയങ്കരമായിട്ട് മടി കാണിക്കുക, വിട്ടുമാറാത്ത കടുത്ത ക്ഷീണവും ഉറക്കമില്ലായ്മയും, ലളിതമായ കാര്യങ്ങൾക്ക് പോലും അമിതമായി ഭയപ്പെടുക, താനൊരു പരാജയപ്പെട്ട അമ്മയാണെന്ന അപകർഷതാ ബോധം എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ടുള്ളത്. ചിലർക്ക് കുഞ്ഞിനെയോ അല്ലെങ്കിൽ സ്വന്തം ജീവനെ പോലും അപായപ്പെടുത്തണം എന്ന തരത്തിലുള്ള ഭയാനകമായ ചിന്തകളൊക്കെ വന്നിരിക്കും. ഇതിനേക്കാൾ തീവ്രമായ മറ്റൊരു അപൂർവ അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. ആക്ച്വലി 1000-ൽ 1-ോ 2-ോ അമ്മമാർക്ക് വരാൻ സാധ്യതയുള്ള ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് കാണാത്ത കാഴ്ചകൾ കാണാനും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കാനും, അതായത് ഹാലൂസിനേഷൻ തുടങ്ങും. ഇത് വളരെ അടിയന്തരമായിട്ട് തന്നെ സൈക്യാട്രിക് ചികിത്സ നടത്തേണ്ട ഒരു മെഡിക്കൽ എമർജൻസിയാണ്. വീട്ടുകാരുടെ പിന്തുണ ഇതിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ FM 90.4. ഈ എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ നാട്ടില് പലപ്പോഴും പ്രസവം കഴിഞ്ഞ ഒരു അമ്മ മാനസികമായി വിഷമിക്കുന്നത് കണ്ടാല് ഇവൾക്ക് ശരിക്കും നന്ദികേടാണ്. ഇത്രയും നല്ല കുഞ്ഞിനെ കിട്ടിയിട്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനാണ് ആളുകൾ എപ്പോഴും മുതിരുന്നത്. എന്നാൽ ഈ സാമൂഹിക ചിന്താഗതി ആദ്യം നമ്മൾ മാറ്റണം. ഇവിടെ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് ഭർത്താവും വീട്ടിലെ മുതിർന്നവരുമാണ്. പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ നോക്കുന്നതിനോടൊപ്പം തന്നെ ആ അമ്മയ്ക്ക് കൃത്യമായ ഉറക്കവും ആഹാരവും വിശ്രമവും ലഭിക്കുന്നുണ്ടെന്ന് ഭർത്താവ് ശരിക്കും പറഞ്ഞ് ഉറപ്പു വരുത്തിയിരിക്കണം. കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് ഒഴിച്ച് രാത്രിയിലെ പരിചരണങ്ങളിൽ ഭർത്താവ് പങ്കാളിയാകുക, അവളോട് സംസാരിക്കുക, അവളുടെ ഭയങ്ങളെ ആശ്വാസത്തോടെ കേട്ടിരിക്കുക. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് ഭർത്താവിൽ നിന്ന് ലഭിച്ചാൽ തന്നെ പകുതിയിലധികം മാനസിക ഭാരവും കുറയും. അവൾ നേരിടുന്നത് അലസതയല്ല, മറിച്ച് ഒരു രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞ് സഹാനുഭൂതിയോടെ പെരുമാറുക. ഇതിനെ കുറിച്ച് ചികിത്സാ രീതികളൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതും ഞാൻ പറഞ്ഞുതരാം ഒരു ബ്രേക്കിന്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ കരുതലോടെയും സംസാരിച്ചത് പ്രസവാനന്തര വിഷാദത്തെ കുറിച്ചാണ്, ശരിയല്ലേ? അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച്. ഈ രോഗാവസ്ഥയിൽ നിന്ന് ഒരമ്മയെ തിരികെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൃത്യമായ ചികിത്സകൾ സഹായിക്കും. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, ലക്ഷണങ്ങൾ കണ്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ഒരു കൗൺസിലറെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണിക്കാൻ ഒട്ടും മടിക്കരുത്. സൈക്കോ തെറാപ്പി ആവശ്യമെങ്കിൽ മുലയൂട്ടലിന് തടസ്സമാകാത്ത സുരക്ഷിതമായ ആന്റി ഡിപ്രസന്റ് മരുന്നുകൾ എന്നിവയിലൂടെയൊക്കെ ഇത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രസവം കഴിഞ്ഞ അമ്മമാർ തങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ സമയങ്ങളിൽ വിശ്രമിക്കാനും സ്വന്തം മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാനും ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഓർക്കുക, നിങ്ങളുടെ മാനസിക ആരോഗ്യം നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞിനെ നന്നായി പരിചരിക്കാൻ സാധിക്കൂ. ഒരമ്മയാകുന്നത് പൂർണ്ണതയാണെങ്കിൽ ആ അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വാതികൃഷ്ണ
1: മുറക്കാമി അല്ലേ?
0: എന്താ

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: Listen without break with Ahalya FM 90.4. Kete kete kutu kuda. Sare dami sa.
4: 360 degree.
5: ഹായ്, ഹലോ, നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ നീ എന്നത്തെയും പോലെ എന്നും കൂടെയുണ്ട്, ഞാൻ ആയില്ല. ഇന്ന് നമ്മൾ എന്താണ് 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നേ? ഇന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊക്കെ കഠിനമായിട്ട് കഷ്ടപ്പെട്ട് ഒരു ജോലി വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ ഇതിലൊക്കെ നമുക്കൊരു സക്സസ് നേടുന്ന സമയത്തൊക്കെ വലിയ സന്തോഷം തോന്നേണ്ടതാണ് അല്ലേ? അങ്ങനെ തന്നെയാണ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്കൊരു സക്സസ് ലഭിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് സന്തോഷം തോന്നണം അല്ലേ? എല്ലാവരും വന്ന് നമ്മൾ ആ സമയത്ത് അഭിനന്ദിക്കും. നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഒക്കെയാണ് ആ ഒരു അഭിനന്ദനം വഴി വരേണ്ടത്. എന്നാൽ ചിലരുടെ എങ്കിലും ഉള്ളിൽ ആ ഒരു സമയത്ത് വല്ലാത്തൊരു ഭയം വരാറുണ്ട്. അയ്യോ, എനിക്ക് അത്ര വലിയ കഴിവൊന്നും ഉണ്ടായിട്ടല്ല, എന്തോ ഭാഗ്യം കൊണ്ടാണ് ജയിച്ചു പോയത്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പറ്റിച്ച് മിടുക്കനായി അഭിനയിക്കുകയാണോ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളായിരിക്കും. എന്നെ എങ്ങനെ അടുത്ത തവണ ആളുകൾ തിരിച്ചറിഞ്ഞാൽ എന്റെ നാണക്കേട് എന്തായിരിക്കും? സ്വന്തം കഴിവിനെ വിശ്വസിക്കാതെ വിജയങ്ങളെല്ലാം വെറും ഭാഗ്യം മാത്രമാണെന്ന് ചിന്തിച്ച് സ്വയം പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്കാണ് സൈക്കോളജിൽ എന്ത് പറയുന്നത്, ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇന്ന് ലോകത്തിലെ 70% ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു പോകാറുണ്ട് എന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങളെല്ലാം പറയാറ്. അപ്പോൾ എന്താണ് ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നും ഇത് നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നുമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു കാര്യം 360 ഡിഗ്രിയിൽ എന്തായാലും നിങ്ങൾ കേൾക്കണം. അപ്പൊ എന്തായാലും ദേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒരു ബ്രേക്കിന് ശേഷം. ഡോണ്ട് ഗോ എനിവേർ, ഞാൻ എന്തായാലും ദേ ഈ ഒരു പാട്ടിന് ശേഷം ഓടി ഇങ്ങ് വരും കേട്ടോ. അപ്പൊ നമുക്ക് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. ആ സ്റ്റുഡിയോ വിത് അഹല്യ എഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Welcome back friends. 360 ഡിഗ്രിയുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പോ ലളിതമായിട്ട് നമ്മൾ പറയാൻ പോവാണ് എന്ത്? ഇമ്പോസ്റ്റർ. യെസ്, അതിൻ്റെ ഒരു സൈക്കോളജി എന്താന്നുള്ളൊരു കാര്യം. ഒരു ഇമ്പോസ്റ്റർ എന്നാൽ എന്താ? വേഷപ്രച്ഛനൻ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. അപ്പോ അതായത് എന്താണെന്നറിയോ, സ്വന്തം കഴിവ് കൊണ്ട് വിജയിച്ചതാണെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ താനൊരു കള്ളനാണെന്നും ആളുകളെ പറ്റിച്ചാണ് ഈ നിലയിൽ എത്തിയതെന്നും സ്വയം വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാലേ, പുറത്തുള്ള ആളുകൾ നിങ്ങളെ ഭയങ്കര മിടുക്കനായിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാ വലിയൊരു സ്ട്രെസ് വരും. അതായത് ഇപ്പൊ അടുത്തൊരു പ്രൊജക്ട് വരുമ്പോൾ താൻ തോറ്റുപോയാൽ ഇവർ എന്നെ കളിയാക്കില്ലേ, ആ ഒരു ചിന്ത കാരണം പലരും പുതിയ അവസരങ്ങൾ എടുക്കാൻ പോലും മടിക്കാറുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ ഫോമോ അല്ലെ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ യൂത്തിനെ പിന്നോട്ട് വലിക്കുന്ന വലിയൊരു വില്ലനാണ് എന്ത്? ഈ ഒരു ഇമ്പോസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി, ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഒരു കാര്യം. എന്നാൽ ഇതൊരു മാനസിക രോഗമൊന്നുമല്ല കേട്ടോ, മറിച്ച് എന്താ, മറിച്ച് നമ്മുടെ ചിന്താഗതിയിൽ ഒരു കുഞ്ഞു പിഴവ് മാത്രമാണ് ശരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭകൾക്ക് പോലും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയാറ്. അത് കേൾക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുന്നുള്ളതാണ് കേട്ടോ. അപ്പോ അത് ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, അതിനെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കണ്ടേ? കേൾക്കാൻ നമുക്ക് 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടും.

0: വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്.
1: ഇനിയൊരു മടക്കമില്ലെങ്കില് ഒന്ന് കുംഭസാരിച്ച് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പോ.
0: ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുംഭസാരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക്

360 degree. Once again, welcome back to 360 Degree. Tips and tricks ആയിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. ഇമ്പോസ്റ്റർ സിൻഡ്രോം അതൊരു വലിയൊരു അസുഖമല്ല, ഒരു തോന്നൽ മാത്രമാണ്, ചെറിയൊരു തിങ്കിങ്ങിന്റെ പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഈ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഒരു സുഹൃത്തിന് എഴുതിയ കത്തിൽ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായതുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: എന്റെ ഗവേഷണങ്ങൾക്ക് ആളുകൾ തരുന്ന വലിയ വില കാണുമ്പോൾ ഞാനൊരു വഞ്ചകനെ പോലെ സ്വയം ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. വൈ അല്ലേ, ഒരു ഞെട്ടിൽ വന്നത് നിങ്ങൾക്ക്. അതുപോലെ തന്നെയാണ് ഹോളിവുഡ് നടിമാരായ നതാലി പോർട്ട്മാൻ, എമ്മ വാട്സൺ, ഈവൻ മുൻ അമേരിക്കൻ ഫസ്റ്റ് ലേഡി മിഷേൽ ഒബാമ വരെ പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തങ്ങൾക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്ന വലിയൊരു പേടിയോടെയാണ് വേദികളിൽ നിന്നിരുന്നത് എന്നൊരു കാര്യം. ഇത്രയും വലിയ ലെവലിൽ എത്തിയവർക്ക് പോലും സ്വന്തം കഴിവിൽ സംശയമുണ്ടായിരുന്നു എന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലും എപ്പോഴെങ്കിലും ഇത്തരം ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോർക്കണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം പ്രധാനമായിട്ടും 5 തരത്തിലുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്താണ്, അതിനെ കൂടുതലായിട്ട് നമുക്ക് എന്തായാലും അറിയണം അല്ലേ. കേൾക്കാം 360 degree ലാസ്റ്റ് ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലോ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. The types of imposter. അതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ഇറ്റ്സ് മീ ആർജെ ആയില്ല വിത്ത് യു. അപ്പോൾ ഇമ്പോസ്റ്റർ സിൻഡ്രോമിലെ ഒന്നാമത്തെ കാറ്റഗറിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ദി പെർഫെക്ഷനിസ്റ്റ്, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ഇക്കൂട്ടർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു 99% പെർഫെക്റ്റ് ആണെങ്കിൽ പോലും ആ ബാക്കിയുള്ള 1%, 1% തെറ്റിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ്. 100-ൽ 99 മാർക്ക് വാങ്ങിയാലും ആ 1 മാർക്ക് പോയതിനോർത്ത് കരയുന്ന ഒരു ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പ് തന്നെ. യെസ്, ഇനിയിപ്പോ രണ്ടാമത്തെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ ദി സൂപ്പർ ഹ്യൂമൻ. അതായത് ഇപ്പോ ഓഫീസിലെ അല്ലെങ്കിൽ ജോലിയിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഫിറ്റ്നസ് സോഷ്യൽ ലൈഫ് ഇതിലെല്ലാം താൻ ഒരേ സമയം നമ്പർ 1 ആകണമെന്ന് വിചാരിച്ച് കഠിനമായിട്ട് പണിയെടുക്കുന്നവർ. ഏതെങ്കിലും ഒന്നിൽ ചെറിയ പാളിച്ച പറ്റിയാൽ വലിയ രീതിയിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു ശീലമാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ സ്വീഡിഷ് ലൈഫ് സ്റ്റൈലിലേക്ക് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ലാഗോം ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു ശൈലിയിലെ ആ ഒരു മിതത്വം ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെപ്പോഴും ഇങ്ങനെ ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ടൈപ്പുകളെ കുറിച്ച് എന്തായാലും ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം. നല്ലൊരു പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. നമുക്ക് ആ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ മടങ്ങി വരാം കേട്ടോ.

ആണ് കൂടെയുള്ളത്. 360 ഡിഗ്രിയുമായിട്ട് നമ്മൾ ഇനി അടുത്ത കാറ്റഗറീനെ പറയാൻ പോവാണ്. ഇമ്പോസ്റ്റർ ടൈപ്സിൽ അടുത്തത് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ദി നാച്ചുറൽ ജീനിയസ്. ഇവർ വിചാരിക്കുന്നതേ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ടേക്കിൽ തന്നെ പക്കാ പെർഫെക്റ്റ് ആയി വരണമെന്നാണ്. ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിന് കുറച്ച് സമയം എടുത്താൽ തനിക്ക് അതിനുള്ള കഴിവില്ലെന്ന് ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് വിധി എഴുതും, ഏയ് എനിക്കത് പറ്റില്ല, എന്നെ കൊണ്ട് സാധിച്ചില്ല. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇവർക്ക് ഫുൾ വേണം എന്നുള്ളതാണ്. അതിനൊരു 100% ഔട്ട് മാർക്ക് ആ സമയത്ത് തന്നെ കിട്ടണം എന്നൊരു ഒരു പിടിവാശി ഉള്ളവരാണ് കേട്ടോ. അതാണ് ഈ ഒരു കൂട്ടർ, ദ നാച്ചുറൽ ജീനിയസ്. ഇനി നാലാമത്തെ കൂട്ടരാണ് വിസോളോയിസ്റ്റ്. അതായത് ജീവിതത്തിൽ ആരോടും ഒരു സഹായവും ചോദിക്കാത്തവര്. ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ തന്റെ അറിവില്ലായ്മ മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എന്നൊരു പേടി ചുരുക്കി ഈ ഒരു കൂട്ടർക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോ ഇനി അഞ്ചാമത്തെ കാറ്റഗറി, അഞ്ചാമത്തേതാണ് ദി എക്സ്പേർട്ട്. അതായത് ഒരു വിഷയത്തെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും തനിക്ക് ഇനിയും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവര്. ഇപ്പോ നമ്മുടെയൊക്കെ ഉള്ളില് ഈ പറയുന്ന 5 ലക്ഷണങ്ങളിൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് കാണാറുണ്ട് അല്ലെ. നമ്മൾ 360 ഡിഗ്രിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ സൈക്കോളജി കളർ അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറ് നമ്മുടെ വികാരങ്ങളെ വെച്ച് കളിക്കുന്ന ഒരു കുഞ്ഞു കളിയാണ് ശരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഇനി രക്ഷപ്പെടാം, ആ ഒരു കാര്യം കേൾക്കണ്ടേ? കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റി എഴുതിയാലോ? അതെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 തിയറി. അപ്പോൾ ഇമ്പോസ്റ്റർ, ആ ഒരു ഇമ്പോസ്റ്റർ മെന്റാലിറ്റിയെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി നമ്മൾ ചിന്തകളെ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സും ട്രിക്സുമായിട്ട് ഇന്നത്തെയും പോലെ കൂടെയുണ്ട് ഞാൻ ആയില്ല. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോമിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഉള്ളിൽ വരുന്ന ആ നെഗറ്റീവ് ചിന്തകളെ ബോധപൂർവം മാറ്റി എഴുതുക എന്നതാണ്. അതായത്, എനിക്ക് ഇതൊന്നും അറിയില്ല, ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് വേണം, എനിക്കിപ്പോൾ ഇതറിയില്ലായിരിക്കാം പക്ഷേ പഠിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന്, ആ ഒരു തിങ്കിങ് പ്രോസസ്സിലേക്ക് നമ്മൾ നമ്മുടെ മൈൻഡിനെ മാറ്റണം എന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ അറിയില്ല പക്ഷേ ഞാനത് പഠിക്കും, അതാണ് സംഭവം. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ തോൽവികളെയും തെറ്റുകളെയും കരിയറിന്റെ അവസാനമായിട്ട് കാണാതെ അത് പഠനത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണാൻ ശീലിക്കുക. ഒരു കാര്യത്തിൽ തോറ്റു പരാജയപ്പെട്ടു കഴിഞ്ഞു, എൻഡ്, അങ്ങനെയല്ല, ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ ലേൺ ചെയ്യാണ്, ഞാൻ പഠിക്കുന്ന ആ പരിപാടി നിർത്തിയിട്ടില്ല, സ്റ്റിൽ ഐ എം ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പൊ പിന്നെ അവിടെ തെറ്റ് വന്നാലെന്ന കുഴപ്പം, നമ്മൾ വീണ്ടും പഠിക്കുന്നു തിരുത്തുന്നു അല്ലേ. അങ്ങനെ ആ മൈൻഡ് സെറ്റിലേക്ക് മാറ്റാന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ ഡിജിറ്റൽ ലൈഫ് സ്റ്റൈൽ അല്ലെ, സെക്കൻഡ് ബ്രെയിൻ, ആ സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ പോസിറ്റീവായ നേട്ടങ്ങളെയും ആളുകൾ നമുക്ക് നൽകുന്ന നല്ല ഫീഡ്ബാക്കുകളെയും ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഫോണിൽ ഒരു നോട്ട്സിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കുറിച്ചു വെക്കാം. അപ്പോൾ കോൺഫിഡൻസ് കുറയുന്ന സമയത്ത് ആ ലിസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ ആ വ്യാജ ഭയം പതുക്കെ മാറി നിന്നോളും. ഇതാണ് ഒരു വഴി കേട്ടോ. ഇനി ഇതിന്റെ രണ്ടാമത്തെ വഴി അറിയണ്ടേ, പറഞ്ഞുതരാം ഞാൻ. എന്തായാലും ഞാൻ പറഞ്ഞുതരും. 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്ക് വരുന്നുണ്ട്. ആ ബ്രേക്കിന് ശേഷം അവ കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്, കേട്ടുകൊണ്ടിരിക്കുന്നത് 360 ഡിഗ്രിയാണ്. നമുക്ക് വേഗം തന്നെ മടങ്ങിയെത്താം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: ഈ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്കണം കേട്ടോ. അപ്പൊ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. എന്താ സംഭവം എന്നല്ലേ, ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്താ, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അതങ്ങ് നിർത്തിയേക്കൂ. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ, നല്ല ഹൈലൈറ്റ്സ് ഒക്കെ മാത്രമാണ് പങ്കുവെക്കാറല്ലേ, ഈ ജോമോ ലൈഫ് സ്റ്റൈല് പോലെ. ആ ജോമോ ലൈഫ് സ്റ്റൈല് ശരിക്കും പ്രാവർത്തികമാവുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു കമ്പാരിസന്റെ ആവശ്യം അവിടെ ഇല്ല. ആ ഒരു കമ്പാരിസൺ അവിടെ വേണോ? വേണ്ട. മറ്റുള്ളവരുടെ ആഡംബരങ്ങളും വിജയങ്ങളും കണ്ട് നമ്മുടെ ഉള്ളിലെ കഴിവിനെ സംശയിക്കാതിരിക്കുക. അപ്പൊ നിങ്ങളുടെ കരിയറിലെ വളർച്ച നിങ്ങളുടേത് മാത്രമാണ്, വേറെ ആരുടെയും അല്ല അല്ലേ. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച വിജയം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് സ്വയം എന്തു വേണം ഉറപ്പിച്ചു പറയുക. അപ്പൊ ഉള്ളിലെ സംശയങ്ങൾ വിശ്വസ്തനായ കൂട്ടുകാരോടോ അല്ലെങ്കിൽ മെന്റർമാരോടൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കുക. ഈ സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ചിന്തകളിലെ തെറ്റുകൾ നമുക്ക് സ്വയം ബോധ്യപ്പെടുള്ളൂ കേട്ടോ. അപ്പൊ സ്വന്തം വിജയങ്ങൾ ആഘോഷിക്കാനായിട്ട് പഠിക്കുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും വലിയ മരുന്ന്.
2: കൃഷ്ണ, എന്റെ സ്വന്തം ഗുരുവായൂരപ്പാ.

0: 360 degree.
1: യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, അവതേ കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. നിങ്ങൾ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അധ്വാനവും കൊണ്ട് തന്നെയാണ് അല്ലേ? അതിനുള്ള സംശയമുണ്ട്, സംശയം വേണ്ട കേട്ടോ, അല്ലാതെ ഈ വെറും ഭാഗ്യം കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഉള്ളിൽ വരുന്ന ഒരു കുഞ്ഞു സംശയത്തിൻ്റെ ശബ്ദത്തെ മൈൻഡ് ചെയ്യാതിരിക്കുക, കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു മോൺസ്റ്റർ ഫീറ്റ് ഇമ്പോസ്റ്റർ സിൻഡ്രത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഇത്തരം ഒരു ഭയം വന്നാൽ, ഞാനൊരു ഇമ്പോസ്റ്റർ അല്ല, ഞാൻ പക്ക കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക കേട്ടോ. എന്തായാലും ഈ വ്യത്യസ്തമായ സൈക്കോളജിക്കൽ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നോട് എന്തായാലും പറയണം. അങ്ങനെ ഇന്നത്തെ 360 degree സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും വരും 360 degree ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ RJ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റഡിയൻ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യു എൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെഎസ്ഇബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ്ണ സെന്റർസ് ബി ബൺ രേ ഗ്രാസ് റൂട്ട് സെ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കീ നയി സംഭാവനയെ ആക്കാർ ലേ രഹി ബ്രിക്സ് കി ബഡ്തി സ്കേൽ സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹി ഹേ.
0: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. ഇതുമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണനാ ക്യൂ എന്നിവ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി ഡി ജി പി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.25 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈ ജംപ്, ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ് ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നുവരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനലടക്കം ആകെ 11 മത്സരങ്ങളുള്ള CBL നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയുടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന് ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ FM.
1: വെൽക്കം ബാക്ക്. ഇപ്പൊ ജല്ലിക്കട്ടോട് ഹാർട്ടുക്ക് വരലാം. ദ ബുൾ ജല്ലിക്കട്ടില് കാളൈ ജസ്റ്റ് ഒരു പാർട്ടിസിപ്പന്റ് ഇല്ല, ചില ഫാമിലീസ്ക്ക് അത് ജനറേഷനാ വളർത്തുന്ന കാളൈ. അതോട് കെയർ, ഫുഡ്, ട്രെയിനിങ്, ഹെൽത്ത്, ബ്രീഡിങ് എല്ലാമേ ഒരു റെസ്പോൺസിബിലിറ്റി. തമിഴ്നാട്ടിലെ ട്രഡീഷണൽ കാറ്റിൽ ബ്രീഡ്സും ഇരിക്കു. കങ്കയം, പുലിക്കുളം, ബാർഗർ, ഉമ്പലച്ചേരി, ഇപ്പടി പല നേറ്റീവ് ബ്രീഡ്സ്. ഒവ്വൊരു ബ്രീഡുക്കും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെന്റാ ഇരിക്കും. ലോക്കൽ ക്ലൈമറ്റുക്ക് അഡാപ്റ്റ് ആകുന്ന നേച്ചർ, സ്ട്രെങ്ത്, ബോഡി സ്ട്രക്ചർ, ഇപ്പടി പല ഡിഫറൻസസ് ഇരിക്കും. ഒരു ഓണർക്ക് അവരോട് കാളയെ ജല്ലിക്കട്ട് അരേനാക്കുള്ള പോകുമ്പോൾ അത് ജസ്റ്റ് കോമ്പറ്റീഷൻ ഇല്ല, ഇത് എങ്ക വീട്ട് കാള, അന്ത പ്രൈഡ്. ഓക്കെ, ജല്ലിക്കട്ട് സപ്പോർട്ടേഴ്സിലെ ഒരു ഇമ്പോർട്ടന്റ് ആർഗ്യുമെന്റ് എന്നാ, ഇന്ന് ട്രഡീഷണൽ നേറ്റീവ് കാറ്റിൽ ബ്രീഡ്സ് പ്രിസർവ് പണ ഒരു ഇൻസെന്റീവാ ഇരിക്കുന്നത്. 2017 തമിഴ്നാട് അമെൻമെന്റ്ലെയും ജല്ലിക്കട്ടോട് ട്രഡീഷണൽ ആൻഡ് കൾച്ചർ കണക്ഷനോട് നേറ്റീവ് ബുൾ ബ്രീഡ്സോട് സർവൈവൽ ആൻഡ് പ്രിസർവേഷൻ പറ്റി മെൻഷൻ പണപ്പെട്ടിരിക്കു. സോ ജല്ലിക്കട്ട് പറ്റി പേസുമ്പോൾ അരേനാല നടക്കുന്ന ചില സെക്കൻഡ്സ് മട്ടും പാകാമ അന്ത കാളയെ ഒരു വർഷം ഫുള്ളാ വളക്കുന്ന ഫാമിലിയോട് സ്റ്റോറിയും പാക്കണം. സോ ഇപ്പൊ അടുത്ത പാട്ടുക്കാരൻ ടൈം, പാട്ട് കേട്ട് തിരുമ്പി വന്നതുക്കപ്പുറം ബാക്കി കഥയെ സൊല്ലാം. ഇത് അഹല്യ FM 90.4 and this is RG Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പൊ സ്റ്റോറി കൊഞ്ചം സീരിയസാ മാറുത്. ബിക്കോസ് ജല്ലിക്കട്ട് എറേനാല മട്ടും നടന്ന ഡിബേറ്റ് ഒരു പോയിന്റ്ക്ക് അപ്പുറം കോർട്ടുകളിൽ പോയിരിച്ചു. അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡിംഗ് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ആൻഡ് പി ഇ ടി എ ജെല്ലിക്കട്ടിലെ ബുൾസുക്ക് ക്രൂവലിറ്റി ആൻഡ് അൺനെസസറി പെയിൻ നടക്കുതെന്ന് ആർഗ്യൂ പണാങ്ക. ബുൾസേ ഫോഴ്സ് പണ്ടത് ഫിയർ ക്രിയേറ്റ് പണ്ടത് ഇഞ്ചുറീസ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ഇപ്പി പല കൺസേൺസ് റേസ് പണപ്പെട്ടത് അന്ന ബാക്ക്ഗ്രൗണ്ടിൽ ലീഗൽ ബാറ്റിൽ ഇൻറ്റൻസിഫൈ ആയിടിച്ച്. 2014 സുപ്രീം കോർട്ട് ബാൻ വന്നിടിച്ച്. May 7, 2014 സുപ്രീം കോർട്ടോട് എ നാഗരാജ ജഡ്ജ്മെന്റ് ജെല്ലിക്കട്ട് ആൻഡ് ബുള്ളോ കാർട്ട് റേസിംഗ് ബാൻ പണാങ്ക. കോർട്ട് ഇന്ത പ്രാക്ടീസസ് ബുൾസ്ക്ക് അൺനെസസറി പെയിൻ ആൻഡ് സഫറിംഗ് കോസ് പണിതെന്ന് കൺക്ലൂഡ് പണത്. തമിഴ്നാടുക്ക് അത് ഒരു മേജർ ഷോക്ക്. ബിക്കോസ് ജെല്ലിക്കട്ട് സപ്പോർട്ടേഴ്സ്ക്ക് ഇത് ജസ്റ്റ് ഒരു സ്പോർട്ട് ബാൻ പണ്ടതില്ല ഒരു കൾച്ചറൽ ട്രഡീഷനെ സ്റ്റോപ്പ് പണ്ടതെന്ന് അവങ്ക പാത്താങ്ക. ഇന്നൊരു പക്കം അനിമൽ വെൽഫെയർ ഗ്രൂപ്സ് അനിമൽക്ക് പെയിൻ ആൻഡ് ക്രൂവലിറ്റി അവോയ്ഡ് പണ്ടതുതാണ് ഫസ്റ്റ് പ്രയോറിറ്റിന്ന് സൊന്നാങ്ക. സോ ഡിബേറ്റ് രണ്ട് സൈഡിലും ഡിവൈഡ് ആയിടിച്ച് കൾച്ചർ വേഴ്സസ് അനിമൽ വെൽഫെയർ. ஆனா இது ரொம்ப சிம்பிளான பிளாக் அண்ட் ஒயிட் டிபேட் கிடையாது. சோ இதை பத்தி நிறைய பேசணும் ஆனா பாட்டுக்கு அப்புறம் ஸ்டே டியூன் டு அஹல்யா எஃப்எம் 90.4. திஸ் இஸ் ஆர்ஜி ஹீரா வித் யூ அண்ட் வி வில் பி ரைட் பேக்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. 2017 ജാനുവരി, ചെന്നൈ മെറീന ബീച്ച്. ഇനീഷ്യലി ഒരു ജെല്ലിക്കട്ട് പ്രൊട്ടസ്റ്റ്. ആനാ കൊഞ്ചം കൊഞ്ചമാ സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സ്, ഫാമിലീസ്, പ്രൊഫഷണൽസ്, വോളണ്ടിയേഴ്സ്, തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് മെറീനാല ഗ്യാദർ ആക ആരംഭിച്ചാങ്ക. സോഷ്യൽ മീഡിയയിലെ മെസ്സേജ് സ്പ്രെഡ് ആയിടുച്ചു. ഒരു കോമൺ ഡിമാൻഡ്, ജെല്ലിക്കട്ട് അലോ പണോ. ഇന്ത പ്രൊട്ടസ്റ്റ് തമിഴ്നാടോടെ റീസെന്റ് ഹിസ്റ്ററിയിൽ ഒരു മാസീവ് യൂത്ത് ലെഡ് മൂവ്മെന്റാ മാറിടിച്ചു. പൊളിറ്റിക്കൽ പാർട്ടീസെ താണ്ടി, സിനിമ പേഴ്സണാലിറ്റീസെ താണ്ടി, സ്റ്റുഡൻസ് ആൻഡ് ഓർഡിനറി യങ്സ്റ്റേഴ്സോട പാർട്ടിസിപ്പേഷൻ രൂപ വിസിബിളാ ഇരുന്നത്. മെറീന ബീച്ചില നൈറ്റ് സ്പെൻഡ് പണ യങ്സ്റ്റേഴ്സ് ഫുഡ് ഷെയർ പണാങ്ക, വോളണ്ടിയേഴ്സ് അറേഞ്ച്മെന്റ്സ് പണാങ്ക, സ്ലോഗൻ സോങ്സ്, തമിഴ് ഐഡന്റിറ്റി, ജെല്ലിക്കട്ട്, ഇപ്പി പല തീംസ് ഒന്നൊന്നാ മിക്സ് ആയിടിച്ചു. അന്ത പ്രൊട്ടസ്റ്റില് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ റേസ് പണിച്ചു. ഒരു കൾച്ചറൽ ട്രഡീഷനെ ലോ മൂലം സ്റ്റോപ്പ് പണ മുടിയുമാ, ഇല്ല പീപ്പിളോട കൾച്ചറൽ ഐഡന്റിറ്റിക്ക് വേറെ ഒരു സ്പേസ് ഇരുക്കാ അപ്പൊ ഒരു ക്വസ്റ്റൻ. ആനാ പ്രൊട്ടസ്റ്റില ഇരുന്ന എല്ലാരും സെയിം റീസണുക്കാക വന്നാങ്കു സൊല്ല മുടിയാതെ. സിലർ ജെല്ലിക്കട്ടുക്കാക, സിലർ തമിഴ് ഐഡന്റിറ്റിക്കാക, സിലർ അനിമൽ ബ്രീഡിംഗ് കൺസേണുക്കാക, സിലർ സിംപ്ലി ബാനെ ഒപ്പോസ് പണ. സോ മെറീന പ്രൊട്ടസ്റ്റ് ഇറ്റ്സെൽഫ് ഒരു കോംപ്ലക്സ് പീപ്പിൾസ് മൂവ്മെന്റ് ആ. സോ ഇന്ന മാതിരി കോംപ്ലക്സ് ആണ് വിഷയങ്ങളും നമ്മ ഹിസ്റ്ററിയില നടന്നിരുക്കുന്നു കൊഞ്ചം തെരഞ്ഞു വെച്ചുക്കോങ്ക. ഇപ്പൊ അടുത്ത പാട്ട് കാണാ ടൈം. ഇതാ ഹലി FM 90.4 and this is RJ Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഫൈനലി May 18, 2023 5-judge കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഒരു ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ് കൊടുത്തിച്ചു. സുപ്രീംകോടതി തമിഴ്നാടോട് 2017 അമെൻമെന്റ് അപ്ഹോൾഡ് പണിച്ചു. മീനിങ് തമിഴ്നാട്ടിലെ ജല്ലിക്കട്ട് കണ്ടക്ട് പണ അലോ പണ്ട ലീഗൽ ഫ്രെയിം വർക്ക് കണ്ടിന്യൂ ആകലാം കോർട്ട് ആക്സെപ്റ്റഡ്. കോർട്ട് പ്രൊസീഡിംഗ്സിലെ 2017 അമെൻമെന്റ് സബ്സ്റ്റൻഷ്യലി മിനിമൈസസ് പെയിൻ ആൻഡ് സഫറിങ്സ് ടു അനിമൽസിന് അസസ്മെന്റും വന്നത്. ആനാ ഇത് ഒരു സിംപിൾ ഹെഡ്ലൈനാ പുരിഞ്ചിക്ക കൂടാതെ കോർട്ട് ജല്ലിക്കട്ട കംപ്ലീറ്റ്ലി ഫ്രീയാ അലോ പണിച്ചു അപ്പടീനും മീനിങ് ഇല്ല. റൂൾസ് ഫോളോ പണനോ, റെഗുലേഷൻസ് ഫോളോ പണനോ, അനിമൽ വെൽഫെയർ പ്രൊവിഷൻസ് ഫോളോ പണനോ, സേഫ്റ്റി മെഷേഴ്സ് ഇരിക്കണോ. സോ മോഡേൺ ജല്ലിക്കട്ടോട് ഇമ്പോർട്ടന്റ് വേർഡ് ഇസ് റെസ്പോൺസിബിലിറ്റി. ട്രഡീഷൻ കണ്ടിന്യൂ ആകണോ, ആനാ റൂൾസോടെ റെസ്പോൺസിബിലിറ്റിയോടെ. സോ ഇപ്പോൾ റെസ്പോൺസിബിളാ നാ അടുത്ത പാട്ട് play pandra idahalli fm 90.4 and this is rg hira with you. Stay tuned.

0: പ്ലീസ് സർ.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: Parishuddhiyudeyum Parambaryathinteyum Ponnin Thilakam. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വല്ലാമലേ യാർ പാർത്തത് നെഞ്ചോ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്റ്റോറി ഓഫ് ലൈഫ്.
2: ലൈറ്റൻ യുവർ ലൈഫ്. ലൈഫിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സങ്കടം സഹിക്കാനാവാതെ ഉള്ളിലിങ്ങനെ ഒതുക്കി വെച്ച വേദനകൾ ഇങ്ങനെ കണ്ണീരായിട്ട് പുറത്തേക്ക് ഒഴുക്കി വിട്ടിട്ടുള്ളവരാണ് നമ്മൾ, അല്ലേ? കരയുക എന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് കാണാറുള്ളത്. കരയാൻ പാടില്ല, കരയുന്നത് നമ്മുടെ ബലഹീനതയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ. ഞാൻ തോറ്റുപോയി, എൻ്റെ വിഷമം എനിക്ക് താങ്ങാനായിട്ട് കഴിയുന്നില്ല എന്ന് വിചാരിച്ച് നാല് ചുവരുകൾക്കുള്ളിലിരുന്നിട്ട് കണ്ണീര് വാർക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്, ശരിയല്ലേ? ഈ കരച്ചിൽ എന്നത് വെറുമൊരു ബലഹീനതയോ പരാജയമോ ആണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കണ്ണീരിൻ്റെ ആ ഒരു തുള്ളി നമ്മളിൽ നിന്ന് അടർന്നു വീഴുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ ഭയങ്ങളും അഹങ്കാരങ്ങളും മനസ്സിലിങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന ഭാരങ്ങളൊക്കെ പതുക്കെ അലഞ്ഞില്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇന്നെനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, സങ്കടങ്ങളുടെ അഗ്നിയിലിങ്ങനെ ഉരുകി വീണ്ടും ജനിക്കുന്ന അതിജീവനത്തിൻ്റെ വലിയൊരു സത്യത്തെക്കുറിച്ചാണ്. നമ്മൾ കരയുക എന്നത് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം പ്രകൃതി നമ്മളെ ഇങ്ങനെ ഉരുക്കിയെടുക്കുക എന്നതുകൂടിയാണ്. ഈ സ്വർണത്തെ തങ്കത്തെ അഗ്നിയിലിട്ടിങ്ങനെ ഉരുക്കുമ്പോൾ അത് കൂടുതൽ ശുദ്ധമായിട്ട് മാറുന്നതുപോലെ കണ്ണീരിലൂടെ ഉരുകിത്തീരുന്ന മനുഷ്യൻ ഒടുവിൽ കൂടുതൽ കരുത്തുള്ള ഒരു പുതിയ വ്യക്തിത്വമായിട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? ഉരുകാത്ത ഒരു ലോഹത്തിനും പുതിയൊരു രൂപം സ്വീകരിക്കാനായിട്ട് കഴിയില്ല. ജീവിതം നൽകുന്ന തിരിച്ചടികളും നോവുകളും നമ്മെ പാടെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, മറിച്ച് നമ്മുടെ പഴയ ബലഹീനതകളെ അലിയിച്ച് കളഞ്ഞ് നമ്മെ കുറച്ചുകൂടെ പ്രായോഗിക ബുദ്ധിയുള്ള, അതിജീവന ശേഷിയുള്ള, ശക്തനായ ഒരു മനുഷ്യനാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും പരാജയങ്ങൾ വരുമ്പോൾ കരഞ്ഞു പോയി കഴിഞ്ഞാൽ സ്വയം കുറ്റപ്പെടുത്തരുത്, അതങ്ങ് കരഞ്ഞു തീർക്കുക. ആ കണ്ണീരോടെ നിങ്ങളുടെ സങ്കടങ്ങളും വീഴ്ചകളും ഒഴുകിപ്പോകട്ടെന്നേ. അതിനുശേഷം അഗ്നിയിൽ ഇങ്ങനെ വെന്തുരുകി കൂടുതൽ കൂടുതൽ തിളക്കമാർജിച്ച ഒരു മാറ്റത്തോടെ പുതിയ കരുത്തോടുകൂടി വീണ്ടും സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു തുടങ്ങുക. നിങ്ങളുടെ ഓരോ കണ്ണീർ തുള്ളിക്കും നിങ്ങളെ നവീകരിക്കാനുള്ളൊരു ശക്തിയുണ്ട്, നിങ്ങളെ പുതിയതാക്കാനുള്ളൊരു ശക്തിയുണ്ട്. തളർന്നു വീഴാൻ ഇനി സമയമില്ല. സഹിച്ച നോവുകളൊക്കെ നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി വാർത്തെടുത്ത് കഴിഞ്ഞു എന്ന തിരിച്ചറിവോടെ മുന്നോട്ട് പോവുക. ആ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ വരും നാളുകൾക്ക് വലിയൊരു വെളിച്ചവും ഒരു ഇന്നർ പീസും സമ്മാനിക്കും, ശരിയല്ലേ? കണ്ണീരിൻ്റെ ആകുലതകളൊക്കെ മാറ്റിവെക്കുക. സങ്കടങ്ങളിലൂടെ ഉരുകി കൂടുതൽ ശക്തരായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. സങ്കടങ്ങളുണ്ടാവണം, വിഷമങ്ങളുണ്ടാവണം,

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ നമ്മുടെ ലൈഫില് ചുറ്റുമുള്ള മനുഷ്യരെ നിരീക്ഷിക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കുന്നവരാണല്ലേ. വഴിയിൽ കാണുന്നവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും കൂടെ ജോലി ചെയ്യുന്നവരുടെ ഒരു രീതികളെക്കുറിച്ചും അയൽക്കാരുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കാറുണ്ട് അല്ലേ. ഇവയിലൊക്കെ വളരെ എളുപ്പത്തിൽ തെറ്റുകളും കുറവുകളും കണ്ടെത്താനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു കഴിവ് തന്നെയുണ്ട്, ശരിയല്ലേ. അയാൾ ചെയ്തത് ശരിയായില്ല, അവളുടെ സംസാരം അത്ര അങ്ങ് കൊള്ളില്ല, എല്ലാം ഓക്കെയാണ്, പക്ഷെ വർത്തമാനം പറഞ്ഞ് പോയി. അവൻ ഇത്രയും കാലമായിട്ടൊരു നല്ല ജോലി കിട്ടിയിട്ടില്ല, അവൻ്റെ കരിയറൊക്കെ ആകെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ വളരെ നിസ്സാരമായിട്ട് മറ്റുള്ളവരെ വിചാരണ ചെയ്യാനും അവരെ തിരുത്താനുമായിട്ട് വലിയ ഉപദേശങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെടാറുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് വലിയ ഉത്സാഹം കാണിക്കുന്ന നമ്മൾ എന്തെങ്കിലും സ്വന്തം സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കോ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, ഉണ്ടാവില്ല. ഈ നാട്ടുകാരുടെയും ചുറ്റുമുള്ളവരുടെയും കണ്ണിലെ ചെറിയ കരടെടുക്കാനായിട്ട് ഓടി നടക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലിരിക്കുന്ന വലിയ കോലെടുത്ത് മാറ്റി കാഴ്ച വ്യക്തമാക്കാനായിട്ട് നമ്മൾ ആദ്യം തയ്യാറാവണ്ടേ. സ്വന്തം ജീവിതത്തിലെ വീഴ്ചകളും അപാകതകളും തിരുത്താതെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇറങ്ങുന്നത് അത് വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമല്ലേ, അല്ലേ? അതൊരു വിഡ്ഢിത്തമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാനും നന്നാക്കാനും നടക്കുന്നതിന് മുമ്പ് ആദ്യം സ്വയം നന്നാവണം, അല്ലേ? സ്വന്തം വീടിൻ്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്ന സമയത്ത് അയൽപ്പക്കത്തെ വീടിൻ്റെ വിള്ളൽ അടയ്ക്കാനായിട്ട് പോകുന്ന അവസ്ഥയാണ് ഇത്. നമ്മളിൽ ഓരോരുത്തരിലും എണ്ണമറ്റ കുറവുകളും തിരുത്തേണ്ട സ്വഭാവ രീതികളും പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ അപാകതയാണ് അവിടെ ഇങ്ങനെ വെളിവാകുന്നത്. കരിയറിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്ന ശീലം നമ്മൾ അവസാനിപ്പിച്ചേ മതിയാകും. വിരല് മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടുന്നതിന് മുമ്പ് അതുപോലെ മൂന്ന് വിരലുകൾ നമ്മുടെ സ്വന്തം നെഞ്ചിലേക്ക് മടങ്ങി നിൽക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. സ്വന്തം കരിയർ മെച്ചപ്പെടുത്താനായിട്ട് സ്വന്തം ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ആ സമയം ഉപയോഗിക്കുക. സ്വയം വിചാരണ ചെയ്യുക. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റുമ്പോൾ കാഴ്ചകൾ കുറച്ചുകൂടെ വ്യക്തമായിരിക്കും. ലോകത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയും കൂടുതൽ സമാധാനത്തോടെയും അനുകമ്പയോടെയും കൂടെ നോക്കിക്കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അന്തസ്സും ശാന്തതയൊക്കെ നൽകും. മറ്റുള്ളവരെക്കുറിച്ചുള്ള അനാവശ്യ വിചാരണകൾ നമുക്ക് മാറ്റിവെക്കാം. സ്വന്തം തെറ്റുകൾ തിരുത്തി കൂടുതൽ മികച്ചൊരു വ്യക്തിയായിട്ട് മാറുക. മനസ്സിലായോ? ആദ്യം സ്വന്തം തെറ്റുകളാണ് തിരുത്തേണ്ടത്, എന്നിട്ട് മതി മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ പോകാൻ. മനസ്സിലായോ?

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് പഠിച്ച ഒരു വലിയ ഉപദേശമുണ്ട്, നാട്ടുകാരുടെ മുന്നിൽ നല്ലവനായിട്ട് ജീവിക്കണം, നാട്ടുകാരെന്ത് പറയുമെന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നതൊക്കെ. ശരിയല്ലേ? അയ്യോ, നാട്ടുകാരെന്ത് പറയും, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് വിചാരിക്കും, അല്ലേ? അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ കരിയറിലെ തീരുമാനങ്ങളാണെങ്കിലും വിവാഹ കാര്യങ്ങളാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളായിക്കഴിഞ്ഞാലും നാട്ടുകാരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ തൃപ്തിക്കും വലിയൊരു സ്ഥാനം കൊടുക്കുന്നവരാണ് നമ്മളിൽ പലരും. ശരിയല്ലേ? സ്വന്തം കഴിവുകളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് നാട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനും അവരെ നന്നാക്കാനും അവരുടെ കൈയ്യടി നേടാനുമായിട്ട് നമ്മൾ നമ്മുടെ സമയവും അധ്വാനവും പണവും എല്ലാം ചെലവഴിക്കും. പക്ഷേ റിയൽ ആയിട്ടുള്ള ലൈഫിൽ വലിയൊരു തകർച്ചയോ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ നമ്മൾ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വന്നത്. ശരിയല്ലേ? ഈ നാട് മുഴുവൻ നന്നാക്കാൻ നടന്നിട്ട് സ്വന്തം ജീവിതം വഴിയിലാക്കി കഴിഞ്ഞാൽ ഒടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ഒരു കാലത്ത് ഈ പറയുന്ന നാട്ടുകാരിൽ ഒരാൾ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട് ഉണ്ടാവില്ല. നിങ്ങളുടെ നിരാശയും സങ്കടങ്ങളും പേറാൻ ഒടുവിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് നമ്മുടെ കരിയറിലെയും ജീവിതത്തിലെയും ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. നാട്ടുകാർക്ക് നിങ്ങളുടെ ജീവിതം എന്നത് വെറുമൊരു ചർച്ചാവിഷയം മാത്രമാണ്. ഇന്നവർ നിങ്ങളെ പുകഴ്ത്തും, നാളെ ചെറിയൊരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അവരെല്ലാം ചേർന്ന് നിങ്ങളെ പരിഹസിക്കും. മറ്റുള്ളവരെ നന്നാക്കാനോ തൃപ്തിപ്പെടുത്താനോ പോയിട്ട് സ്വന്തം കരിയറും കുടുംബത്തിൻ്റെ സമാധാനവും പണയം വയ്ക്കരുത്. കരിയറിലാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും സ്വന്തം നിലനിൽപ്പിനും കുടുംബത്തിനും എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ഒന്നാം സ്ഥാനം കൊടുക്കുക. നാട്ടുകാരുടെ കൈയടിയേക്കാൾ വലുതാണ് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും മാനസിക സമാധാനവും നിങ്ങളുടെ കുടുംബവും. നിങ്ങൾ ശക്തനായിട്ട് നിൽക്കുമ്പോൾ മാത്രം ചുറ്റും കൂടുന്ന മനുഷ്യരെ വിശ്വസിച്ചിട്ട് സ്വന്തം വഴികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന ഭയം മാറ്റിവെച്ച് സ്വന്തം ലക്ഷ്യങ്ങൾക്കായിട്ട് മാത്രം ജീവിക്കാനായിട്ട് പഠിക്കുക. അനാവശ്യമായ പൊതുസേവന ഭ്രാന്തുകളിൽ പെട്ടിട്ട് സ്വന്തം ജീവിതം ഒരിക്കലും പടുകുഴിയിൽ ആഴ്ത്തരുത്. കുറച്ചുകൂടെ പ്രായോഗിക ബുദ്ധിയോടുകൂടി ചിന്തിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുക, നിങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന യഥാർത്ഥ ബന്ധങ്ങളെ മാത്രം ചേർത്ത് പിടിക്കുക. ആ ഒരു വിവേകം നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുമെന്ന് മാത്രമല്ല, വലിയ ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ ഓടി വരുന്നതൊരിക്കലും നാട്ടുകാരായിരിക്കില്ല, ഈ നല്ലത് പറഞ്ഞ നാട്ടുകാരായിരിക്കില്ല. അവരുടെ പൊടി പോലും നിങ്ങൾക്കൊരാപത്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ അടുക്കലുണ്ടാവില്ലേ? അപ്പോഴും നിങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക നിങ്ങളുടെ കുടുംബം മാത്രമായിരിക്കും. മനസ്സിലായില്ലേ? അവരെ തള്ളി കുടുംബത്തെ സംരക്ഷിക്കാതെ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാതെ നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരാപത്ത് വരുന്ന സമയത്ത് നാട്ടുകാരും ഉണ്ടാവില്ല, ഈ ഒരു പ്രശ്നം കാരണം ചിലപ്പോൾ കുടുംബവും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ അനാവശ്യമായ ബോധ്യപ്പെടുത്തലുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നതൊക്കെ മതി. ഇനിയെങ്കിലും സ്വന്തം ജീവിതം നോക്കി, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും നല്ലത്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സംഗീതം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ വളരെ ആകസ്മികമായി സംഗീത ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ സംഗീതയാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കീബോർഡ് വാങ്ങിത്തരാം എന്ന് പാരന്റ്സ് പറയുകയാണ്. എന്നാൽ ആ കീബോർഡിനോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുകയും ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ മുകളിൽ വാങ്ങിക്കുകയും സ്വന്തമായി പാട്ട് കമ്പോസ് ചെയ്യാൻ പഠിക്കുകയും ചെയ്ത ഒരു സെൽഫ് ടോട്ട് സംവിധായകൻ. SH കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അന്ന് അവിടുത്തെ പ്രാർത്ഥനാ ഗീതം അദ്ദേഹമാണ് കമ്പോസ് ചെയ്തത്. ഇന്നും ആ സ്കൂളിൽ ഇപ്പോഴും പ്ലസ് ടു കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ കമ്പോസ് ചെയ്ത പാട്ട് തന്നെയാണ് അവിടുത്തെ പ്രയർ സോങ് ആയിട്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോളേജിലെത്തുന്നതും ഒരു റോക്ക് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും, അങ്ങനെ ഒരു സംഗീത സംവിധായകന്റെ ജീവിതത്തിലേക്ക് സംഗീതം പല വഴികളിലൂടെ കടന്നു വന്ന ഒരു വലിയ ജീവിതകഥയാണ് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ ഗാനം ഏത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ലയൺ എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി ശ്വേത മോഹനും ഉദിത് നാരായണനും ചേർന്ന് പാടിയിട്ടുള്ള സുന്ദരി ഒന്ന് പറയൂ എന്ന ഗാനമാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം RG ഹീര, ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ക്രോണിക് ബാച്ചിലർ എന്നൊരൊറ്റ സിനിമ മതി ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനെ ഓർക്കാൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 എന്ന നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ ഓരോ പാട്ടും അതിന്റെ സൗണ്ടിങ്ങും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഉണർവ് ലഭിച്ച പോലുള്ളൊരു ഫീലായിരുന്നു അതിലെ ഓരോ പാട്ടുകളും നമുക്ക് സമ്മാനിച്ചത്. ചെന്നൈയിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം അസിസ്റ്റ് ചെയ്യുകയും അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണലിസമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ സ്വയംവര ചന്ദ്രിക എന്ന പാട്ടിലേക്ക് വരുമ്പോൾ ആക്ച്വലി അതൊരു താരാട്ടുപാട്ടായിട്ട് എപ്പോഴോ ദീപക് ദേവ് കമ്പോസ് ചെയ്തു വെച്ചൊരു പാട്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ആ പാട്ട് നമുക്കൊരു പ്രണയഗാനമായി മാറ്റണം എന്ന് ഡയറക്ടർ ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അതിന്റെ താളമൊക്കെ ഒന്ന് മാറ്റി മൊത്തത്തിൽ ആ പാട്ടൊന്ന് മാറിയെങ്കിലും ഒരു പ്രണയഗാനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ പാട്ടിലുണ്ട് എന്ന് തിരിച്ചറിയുകയും അവസാനം ആ പാട്ട് തന്നെ ഫിക്സ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു താരാട്ടുപാട്ടിൽ നിന്ന് ഒരു പ്രണയഗാനമായി മാറിയ സ്വയംവര ചന്ദ്രിക ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. ആ സിനിമ ഷൂട്ട് ചെയ്യുകയും ആ ഷൂട്ടിംഗ് ഒക്കെ ആദ്യമായിട്ട് കാണാൻ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയതും മമ്മൂക്കയെ കണ്ടതൊക്കെ ദീപക് ദേവ് ഇന്നും ഒരു നല്ല ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. പി ജയചന്ദ്രനും സുജാത മോഹനും ചേർന്ന് പാടിയ പാട്ട്, കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത് ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയ ഒരു ഡയറക്ടറാണ് സിദ്ദിഖ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സംഗീത സംവിധായകർ എന്ന് പറഞ്ഞാൽ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർ, നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് പൊതുവെ മലയാള സിനിമയിലൊക്കെ സംഗീത സംവിധായകരായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ വേണമോ, അല്ലെങ്കിൽ ഇതൊരു ചലഞ്ച് ആയിരിക്കുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ ചിന്തിച്ചിരുന്ന സമയത്ത് ഈ പരിപാടി തന്നെ തുടങ്ങിയാൽ മതി, ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസ് കൊടുത്തത് സിദ്ദിഖ് എന്ന ഡയറക്ടറാണെന്ന് പല ഇന്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞു. സോ അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നതും അവിടെ നിന്നാണ് ഒരുപാട് എക്സ്പീരിയൻസുകൾ അദ്ദേഹത്തിന് കിട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഒന്നും അറിയാത്തൊരു പയ്യൻ വെറും 10,000 രൂപയും കൊണ്ട് അന്ന് കയ്യിലുള്ള കീബോർഡൊക്കെ കൊണ്ട് ഒരു വണ്ടിയിൽ എടുത്തിട്ടിട്ട് ഒരു ആഗ്രഹത്തിന്റെ പുറത്തങ്ങ് ഇറങ്ങാണ്. പക്ഷെ ആ 10,000 രൂപ ചെക്ക് പോസ്റ്റിൽ തിരിച്ച് പോലീസിന് കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആഗ്രഹങ്ങളാണ് മനുഷ്യന്മാരെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെ. പ്രോഗ്രാമേഴ്സിനെ ഇഷ്ടമില്ലാതിരുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയിലുണ്ടായിരുന്നു. പക്ഷെ തന്റെ കഴിവിലും തന്റെ പാട്ടിലും തന്റെ ചുറ്റുമുള്ള ആളുകളിലുമൊക്കെ വിശ്വസിക്കുകയും ഒരു നല്ല പാട്ടുകാരനായി മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം നേടിയ ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് ദീപക് ദേവ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, എന്നാൽ ഇത് ദീപക് ദേവ് ആണ് ചെയ്തത് എന്ന് പലർക്കും അറിയാത്തൊരു പാട്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഉറുമി എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനമാണ്. ഈ പാട്ടിലൂടെയാണ് യേശുദാസും ശ്വേത മോഹനും ഒരുമിച്ച് ഒരു ഡ്യുവറ്റ് സോങ് പാടുന്നത്. കൈതപ്പുറമാണ് വരികൾ എഴുതിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഗാനം പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ആർജി ഹീരയാണ് നിങ്ങളോടൊപ്പം. അഹല്യ FM 90.4 സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജീനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു ഭംഗിയായ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഒരു മ്യൂസിക്കൽ ജേണിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചാബി സോങ്ങിന്റെ ടച്ച് നമുക്ക് കേൾക്കണമെങ്കിൽ ചിരി ചിരിയോ എന്ന ഗാനം കേട്ടാൽ മതിയാവും. ഷബ ഓ ബല്ലേ ബല്ലേ ഷബ ഹോ ഹോ. ഈ ഒരു പോർഷൻ ഒരു ചെറിയൊരു സാമ്പിൾ പോർഷനാണ്. പണ്ട് നമ്മൾ പഞ്ചാബി ഗാനങ്ങളിലൊക്കെ കേട്ടിരുന്ന ഒരു സാധനം. പക്ഷെ അത് മലയാള സിനിമയിൽ മലയാള പാട്ടുകളിൽ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ വളരെ ധൈര്യപൂർവ്വം ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് പ്ലേസിൽ ഇത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയും ആ പാട്ടിന് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ അത് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയായിരുന്നു ചിരി ചിരിയോ എന്ന ഗാനം. ഒരുപാട് പേര് പുച്ഛിച്ചെങ്കിലും മലയാളികൾ എന്നും നല്ല പാട്ടുകളെ നെഞ്ചോട് ചേർത്തിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു കല്യാണ പാട്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ സോങ് എന്നൊക്കെ പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വന്നിരുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസും ഗംഗയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത ക്രോണിക് ബാച്ചലർ സിനിമയിലെ ഗാനം. ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

നല്ല ആക്ടേഴ്സിനെ പാടിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു സംഗീത സംവിധായകനാണ് ദീപക് ദേവ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പൃഥ്വിരാജ് ആൻഡ് ദീപക് ദേവ്, ഈ ഒരു കോമ്പോയില് നമ്മൾ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കോമ്പോനൊരു നിമിത്തമായിട്ടാണ് എപ്പോഴും ദീപക് ദേവ് സംസാരിച്ച് കേട്ടിട്ടുള്ളത്. വളരെ പ്രൊഫഷണലിസം ഉള്ള ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൻഡ് പൃഥ്വിരാജ് മാത്രമല്ല, പൃഥ്വിരാജിന്റെ ബ്രദറും നല്ലൊരു പാട്ടുകാരനാണ് ഇന്ദ്രജിത്. പൃഥ്വിരാജിന്റെ ആ ഒരു സിംഗിങ് സ്റ്റൈലിനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പുതിയ മുഖം എന്ന് പറയുന്നത്. ആ സിനിമയിലെ ആ സിറ്റുവേഷന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അത് പൃഥ്വിരാജിന്റെ സൗണ്ടിൽ കേട്ടപ്പോൾ അത് മലയാളികൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തല്ല, ഒരു നല്ല പാട്ടുകാരന് ഒരു ആപ്റ്റ് സിറ്റുവേഷനിൽ ഒരു നല്ല പാട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് ഈ പാട്ടിനെ പറ്റി അദ്ദേഹം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പുതിയ മുഖം എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ്, കമ്പോസ് ചെയ്ത് പൃഥ്വിരാജ് പാടിയ ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ദീപക് ദേവിന്റെ പല പാട്ടുകളും റീൽസിലും ഷോർട്സിലും ഒക്കെ നമ്മളിങ്ങനെ മാറി മാറി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് പിറക്കുകയും ആ പല പാട്ടുകളും കാലങ്ങൾക്ക് ശേഷം ആളുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് നേരിട്ട ഒരു സിനിമയായിരുന്നു എംപുരാൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ പല പാട്ടുകൾ പലർക്കും ഇഷ്ടപ്പെട്ടു, പലരും വളരെ മോശമായി അതിനെപ്പറ്റി കമന്റ് ചെയ്യുകയുണ്ടായി. പൃഥ്വിരാജിന്റെ മകളെ വെച്ചൊരു പാട്ട് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ എന്ന് ചോദിച്ചവരോട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ തന്നെ മറുപടി നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു വലിയ തീരുമാനമായിരുന്നു അലങ്കൃത പൃഥ്വിരാജിനെ കൊണ്ട് അതിലെ പാട്ട് പാടിപ്പിക്കുക എന്ന് പറയുന്നത്. ഒരു ക്വിക്ക് ലേണറായ അലങ്കൃതയെ വളരെ ഭംഗിയായി തന്നെ പ്രസന്റ് ചെയ്യാൻ ആ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്തൊരു പാട്ടായിരുന്നു എംപുരാൻ സിനിമയിലെ കാവലായി എന്ന് പറയുന്ന ഒരു ഗാനം. ഒരുപാട് പേർക്ക് മിക്സഡ് ഒപ്പീനിയൻ ഉള്ളൊരു പാട്ടാണ് കാവലായി. ഈ പാട്ട് എന്തിനാണ് ആ സിനിമയിൽ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സാഡ് ട്രൂത്ത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഡെപ്ത് ഉള്ള ഒരു പാട്ടാണ്. സമയമെടുത്ത പാട്ട് കേൾക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. മുരളീഗോപി വരികൾ എഴുതി, ജോബ് കുര്യൻ പാടി, എംപുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദീപക് ദേവ് കമ്പോസ് ചെയ്ത കാവലായി എന്ന ഗാനം. ഓൺലി ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വേൽമുരുക ഹരോഹര, ഈ ഒരൊറ്റ ഗാനം മതി ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീരാവതി. പക്ഷേ ഈ പാട്ട് സാധാരണ ഒരു ദീപക് ദേവ് സംഗീതത്തിൽ നിന്നും ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യമായി ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ അപ്രോച്ച് ചെയ്ത ഒരു പാട്ട് തന്നെയായിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു കോളേജ് ഫെസ്റ്റ് എടുത്താലോ അല്ലെങ്കിൽ ഒരു ഒരു ആഘോഷം എടുത്താലോ ഈ പാട്ട് മാറ്റിവെച്ചിട്ട് അത് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ആൻഡ് ഈ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആ സമയത്ത് ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നാടൻ സിനിമയാണ്, ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്, ഒരു നാടൻ സ്റ്റൈല് നമുക്ക് പിടിക്കണം. അതിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞു കൊടുത്തത് നരസിംഹം എന്ന സിനിമയിലെ താങ്കണക്കത്തില്ലെന്നില്ലം എന്ന് പറഞ്ഞ പാട്ടാണ്. ഈ പാട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേര് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പഞ്ചാബി ഒരു ഒരു സ്റ്റൈലാണ് ശരിക്കും അതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആ ഒരു ഇൻസ്പിറേഷനിൽ ഒരു പാട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. 2-3 മണിക്കൂറിനുള്ളിൽ ഒരു എൻറ്റയർ സ്ട്രക്ചർ ഉണ്ടാക്കുകയും അത് ഇഷ്ടപ്പെടുകയും ഡയറക്ടറിനും പാട്ടുണ്ടാക്കാൻ പറഞ്ഞ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് നമുക്കിത് ലാലേട്ടനെ കേൾപ്പിക്കണം, ലാൽ സറിനെ കേൾപ്പിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും. അപ്പം ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹം റിജക്റ്റ് ചെയ്താലോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം ഇതുണ്ടാക്കാൻ പറഞ്ഞ ആൾക്കും ഇത് ഷൂട്ട് ചെയ്ത ആൾക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്നാണ് ആദ്യം അദ്ദേഹം ചോദിച്ചത്. എങ്കിൽ ഞാനിത് അഭിനയിക്കും, എനിക്കിത് കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഒരു ആക്ടറിനും വിചാരിച്ചാൽ വേണമെങ്കിൽ ആ പാട്ട് മാറ്റാമായിരുന്നു ആ സിനിമയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയാമായിരുന്നു. പക്ഷേ അതൊരു ഡയറക്ടറിന് വിട്ടുകൊടുക്കുകയും ഒരു സംഗീത സംവിധായകനിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന് പറയുന്നത്. സോ ഈ പാട്ട് അദ്ദേഹത്തിന് വളരെ സ്പെഷ്യലാണ്, നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയ പാട്ട്, ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ വിത്ത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഓരോ പാട്ടും ഓരോ നിമിത്തമാണ് അല്ലെങ്കിൽ ഓരോ ഭാഗ്യമാണ് ഓരോരുത്തരിലേക്ക് എത്തിച്ചേരുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനിലേക്ക് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന പാട്ട് വന്നത് വളരെ രസമുള്ള ഒരു സ്റ്റോറിയിലൂടെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരാണ്. ശരിക്കും ഈ സിനിമ കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത് ദേവാസാർ ആയിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ദീപക് ദേവ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എത്തുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ഓൾറെഡി ഒരു പാട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു, ലൈക്ക് ഒരു രണ്ട് ലൈൻ ഓൾറെഡി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു. അതാണ് സീത സീത നീ ഒന്നാം നമ്പർ എന്നായിരുന്നു ആ പാട്ട് ആക്ച്വലി. പക്ഷെ കലാഭവൻ മണി ചേട്ടൻ ആ സമയത്ത് ഈ പാട്ട് ഇങ്ങനെ തന്നെ വരണം, ഈ ട്യൂണിൽ തന്നെ വരണം എന്ന് വാശി പിടിക്കുകയും അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ സീത സീത നീ ഒന്നാം നമ്പർ എന്ന ഗാനം പാടുകയൊക്കെ ചെയ്തത്. റെക്കോർഡ് ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ശരിക്കും കൈതപ്പുറം അതിന്റെ വരികൾ എഴുതാൻ വന്ന സമയത്താണ് കൈതപ്പുറം തിരുമേനി പറയുന്നത് സീത സീത എന്ന് അവിടെ വെക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു പാട്ടായതുകൊണ്ട് സോന മോന അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് വെച്ച് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാമെന്ന് പറയുകയും അങ്ങനെയാണ് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന പാട്ടുണ്ടാവുന്നത്. പക്ഷെ ഇത് റെക്കോർഡ് ചെയ്ത സമയത്ത് കലാഭവൻ മണിച്ചേട്ടൻ പാടിയിരിക്കുന്നത് സീത സീത നീ ഒന്നാം നമ്പർ തന്നെയായിരുന്നു. ഒരു ചെറിയ ഡിഫറൻസ് ഇന്ന ട്യൂൺ ഉണ്ടായിരുന്നു. പക്ഷെ പാടിയതിന് ശേഷം ദീപക് ദേവ് അത് മാറ്റുകയും സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന് തിരിച്ച് റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ച് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ മാറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന സോനാ സോനാ എന്ന പാട്ടിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഇൻട്രസ്റ്റിംഗ് കഥ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരുള്ള ചേതന സ്റ്റുഡിയോയിലാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെൻ ജോൺസൺ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി കലാഭവൻ മണിയും മാൽഗുഡി സുഭയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ദീപക് ദേവിൻ്റെ മ്യൂസിക്കൽ ഓൺ അഹല്യ FM 90.4 വിത്ത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

റഹ്മാന്റെ കയ്യിലുണ്ടായിരുന്ന സെയിം കീബോർഡ് ദീപക് ദേവിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എ ആർ റഹ്മാനും ദീപക് ദേവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. എ ആർ റഹ്മാന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീബോർഡ് അദ്ദേഹം യു എസിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. പക്ഷെ അത് അതിലുണ്ടായിരുന്ന ഒരു പീസ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദീപക് ദേവിന്റെ കീബോർഡിലേക്ക് അദ്ദേഹം എത്തുന്നതും. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി അതൊന്ന് കടമെടുക്കുകയോ ഒക്കെ ചെയ്ത് ഒരു ഒരു പിന്നാമ്പുറ കഥ ശരിക്കും ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവുകയും അദ്ദേഹത്തിനോട് പല എക്സ്പീരിയൻസുകൾ ചോദിക്കുകയും പല ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ഒരു കഥയുണ്ട്. പക്ഷെ ഏതാണ് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിത്താറാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഗിത്താറിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ മറ്റൊരു പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് പറയാതെ അറിയാതെ. ഒരു വളരെ പെയിൻ ഉള്ള ഒരു പാട്ടാണ്. ഒരു സിറ്റുവേഷന് കറക്റ്റായിട്ട് ആപ്റ്റൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാനം. നമ്മൾ ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് അതിൽ കേട്ടിട്ടുണ്ടെങ്കിലും ആ സിനിമയുടെയും ആ ഒരു ഒരു ഡയറക്ടറിന്റെ ഒരു സംഘർഷത്തിലൂടെയും ഒരു ഫാമിലി ലൈഫിന്റെയും ഒരു പ്രണയത്തിന്റെയും ഒരു വിരഹത്തിന്റെയും ഒക്കെ എല്ലാ വേദനകളും സ്ട്രഗിളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പാട്ട് എന്ന് വേണം പറയാൻ. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിലൊന്നാണിത്. സോ തീർച്ചയായിട്ടും ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് സംഗീതം കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പല രീതിയിൽ വന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്ന് സഞ്ചരിച്ചു പോകുന്നതിൻ്റെ ഒരു സുഖം അത് ഒരു സംഗീത സംവിധായകന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഒരു സംഗീത യാത്രയായിരുന്നു ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരുപാട് മനോഹര ഗാനങ്ങളും കഥകളും ഇനിയുമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കിന്നര ഗാനം എന്ന ഗാനമാണ്. സ്പീഡ് ട്രാക്ക് എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പാട്ട്, ഒരു റൊമാൻറ്റിക് സോങ് ആണ്. എനിക്ക് തോന്നുന്നു ഉദിത് നാരായണൻ പ്ലസ് സുജാത മോഹൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു മലയാളം അറിയാത്ത ഒരാളായിട്ട് കൂടി ഉദിത് നാരായണന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാനും ഇത് മിമിക് ചെയ്യാനും ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട്. സോ പാട്ടുകളിലൂടെയും റീൽസിലൂടെയും ഒക്കെ നമ്മൾ പിന്നെയും പിന്നെയും കേൾക്കുന്ന ഈ പാട്ടിനെ ഇതിനൊക്കെ ഒരു റിഫ്രഷിംഗ് ഫീൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ദീപക് ദേവിന്റെ പല പാട്ടുകളെയും മാറ്റി നിർത്തുന്നത്. സോ വീണ്ടും വീണ്ടും ആ ഒരു റിഫ്രഷിംഗ് മൊമെന്റിലേക്ക് ഇനിയും നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇനിയും ഒരുപാട് പാട്ടുകൾ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനിൽ നിന്നുണ്ടാകണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ഉദിത് നാരായണനും സുജാത മോഹനും ദീപക് ദേവിന്റെ മ്യൂസിക്കിൽ സ്പീഡ് ട്രാക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. ആൻഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: Parishuddhiyudeyum Parambaryathinteyum Ponnin Tilakam ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കൂട്ടുകൂടാം.
1: നീ കണ്ട ഇത് കണ്ട ഇവിടുണ്ട് ബൈ ഉണ്ട് ഗീ ചാവിരിക്കട വണ്ടി എടുക്കട.

FM 90.4. It's Rhythm of Palakkad.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.